0: ब्रह्माहिज्ञसीः पृथिव्या सम्भाव अयज्ञ हि त्वा स्वधीतिस्तेति जानः प्रणिनाय महते सौभागाय अतस्त्वन्दे एव वनस्पते शतवल्षो विरोह सहस्रावल्ष विभयज्ञरुहेम इति पञ्चमोऽध्यायः ॐ
1: Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: കർച്ചീഫ് അപ്പോ പാക്കറ്റ് എന്ന് ഇടുപ്പിൽ വെച്ച കർച്ചീഫ് വീണ അറിയില്ലല്ലോ. അതുപോലെ മരിക്കുന്ന ആൾക്ക് മരണം നാച്ചുറൽ പ്രോസസ്സാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, കൗമാരം കഴിഞ്ഞ് യൗവനം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല, യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല. അതുപോലെ തന്നെ ഹേ അർജുന, മരണം വരുന്നതും തനിക്കറിയില്ല, നാച്ചുറലായിട്ട് അത് അങ്ങോട്ട് നടക്കും, ആലോചിച്ച് പേടിക്കാതിരിക്കും. യൗവനത്തിൽ എനിക്ക് വാർദ്ധക്യം വരും, എനിക്ക് വാർദ്ധക്യം വരും, പേടിച്ചാൽ വാർദ്ധക്യം വരുമ്പോ വിഷമാവും. നേരെ മറിച്ച് വാർദ്ധക്യം നാച്ചുറലായിട്ട് വരുന്നു, ഒരുപാട് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതൊക്കെ പേടി. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുക, തല ഓരോ തലയായി നരച്ചോ നോക്കുക, പേടിക്കുക. നരച്ചാ നരച്ചു, പല്ലുപോയാ പോയി, ചുളുങ്ങിയാ ചുളുങ്ങി, ആർക്കാ വരാത്തതൊക്കെ നടക്കും. അത് നമ്മളെ ബാധിക്കണില്ല. ചെറുപ്പത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിൽ, ബാല്യത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് യൗവനത്തിൽ. ഞാൻ എന്നുള്ള അനുഭവം ആ കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലാതെ ശരീരത്തിലല്ല, ദേഹത്തിലല്ല. എന്റെ സെന്റർ, എന്റെ സെന്റർ ഹൃദയത്തിലാണ്, ഹൃദയത്തിലാണ് സെന്റർ, ശരീരത്തിലല്ല. അപ്പൊ ആ സെന്ററിനെ കണ്ടെത്തണം. ഞാൻ എവിടെ വസിക്കുന്നു ആ കേന്ദ്രത്തിനെ കണ്ടെത്തണം. ആ കേന്ദ്രം ശരീരത്തിലല്ല, അത് ഹൃദയസ്ഥാനം ആണ്. അപ്പൊ ആ ഹൃദയസ്ഥാനത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ശരീരം ജനിക്കും, ശരീരം പരിണമിക്കും, ശരീരം ക്ഷയിക്കും, ശരീരം മരിക്കും. ശരീരത്തിൽ ഈ പരിണാമങ്ങൾ ഒക്കെ ഉണ്ട്. ദേഹം ഞാനല്ല, ദേഹം ഒരിക്കലും ഞാൻ എന്ന് പറയുന്നത് തന്നെയില്ല. ഉണ്ടോ എവിടെയെങ്കിലും നമ്മളുടെ ദേഹം ഞാൻ എന്ന് പറയുന്നുണ്ടോ? ഈ കൈയ്യ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്ന് പറയുമോ? ഈ കൈ ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ, മുറിച്ചെടുത്താൽ ഈ കൈ ഞാൻ ഞാൻ എന്ന് പറയുമോ? നുള്ളിയാ അറിയുമോ അതിന്? അതിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ? കാല് മുറിച്ചെടുത്താൽ ആ കാല് പ്രത്യേക ഒരു വ്യക്തിയായിട്ട് നിൽക്കുമോ? തല മാറ്റാമത്രേ. ഭാഗവതത്തിൽ ദക്ഷന് തല മാറ്റിയിട്ട് ആടിന്റെ തല വെച്ചുകൊടുത്തു എന്ന് കഥയുണ്ട്. സയൻസ് ഇന്ന് പറയുന്നു അത് സാധ്യമാണെന്ന് പറയുന്നു. കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ തലയൊക്കെ വയ്ക്കാം, തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ വേറെ തലയൊക്കെ വയ്ക്കാം, സാധ്യമാണെന്ന് പറയും. എന്നുവെച്ചാൽ പുരാണങ്ങളിൽ ഋഷികൾ വെറുതെ ഒന്നും ബ്ലഫ് അടിച്ചില്ല എന്നർത്ഥം. തലയും ജീവസ്ഥാനമൊന്നുമല്ലോ, നമ്മളുടെ തലയും ജീവസ്ഥാനമൊന്നുമല്ല, അതും ഒരു ജഡ കായും കാലും ഒക്കെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഈ ഉറങ്ങുമ്പോ തല ഇങ്ങനെ വീഴുന്നത്. അത് ജീവസ്ഥാനമാണെങ്കിൽ അങ്ങനെ വീഴുവോ? അതിലെ കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ പോകുമ്പോ വീണു, അത് കഴിഞ്ഞ് കണക്ഷൻ കിട്ടിയാ എണീറ്റ് നിൽക്കും. ഇവിടുന്ന് ഹൃദയസ്ഥാനത്തുനിന്ന് ഇവിടേക്ക് ഒരു വയർ കണക്ഷൻ, ആ കണക്ഷൻ പോയാൽ അതിങ്ങനെ വീണു, കണക്ഷൻ കിട്ടിയാ എണീറ്റു. അപ്പൊ ആ തലയും ജീവസ്ഥാനമൊന്നുമല്ല. ഈ ശരീരത്തിൽ ഏതംഗങ്ങളെയും മാറ്റിയാലും ഞാൻ എന്നുള്ള അനുഭവം സ്വതന്ത്രമായിട്ട് നിൽക്കും. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോ, സർജറി ചെയ്യുമ്പോ, ഹാർട്ടിനെ കുറച്ചുനേരം പിടിച്ച് നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്ത ശേഷം കറണ്ട് പാസ് ചെയ്ത് ഇളക്കിവിടുന്നു. ഞാൻ മരിച്ച് ഇല്ലാതായിട്ട് വീണ്ടും ഉണ്ടായതാണോ? അല്ല. അപ്പൊ നോ പാർട്ട് ഇൻ ദ ഫിസിക്കൽ ബോഡി ഈസ് ഇൻഡിസ്പെൻസബിൾ ഫോർ മൈ എക്സിസ്റ്റൻസ്. ന പ്രാണേന ന അപാനേന മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി യസ്മിൻ ഏതാ ഉപാശ്രിതൗ. ഉപനിഷത്ത് പറഞ്ഞു, പ്രാണൻ കൊണ്ടും അപാനൻ കൊണ്ടും അല്ല നീ ജീവിക്കുന്നത്, ഏതൊന്നുള്ളതുകൊണ്ട് പ്രാണനും അപാനനും ചലിക്കുന്നുവോ അതുകൊണ്ട് ജീവിക്കുന്നു. ദേഹത്തിൽ ഒരു പാർട്ട് കൊണ്ടുമല്ല നമ്മൾ ജീവിക്കുന്നത്, ഏതൊന്നുള്ളതുകൊണ്ട് ആ പാർട്ട് പ്രവർത്തിക്കുന്നു അത് ജീവിക്കുന്നു. നാച്ചുറോപ്പതി, ഇന്ത്യൻ നാച്ചുറോപ്പതിയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ നാച്ചുറോപ്പതി എന്ന് വിളിക്കണം ആചാര്യ ലക്ഷ്മണ ശർമ്മ. ആചാര്യ ലക്ഷ്മണ ശർമ്മ അദ്ദേഹത്തിന്റെ നേച്ചർ ക്യൂർ എന്ന പുസ്തകത്തില് അദ്ദേഹം അതല്ലാതെ സംസ്കൃതത്തിൽ ഒരു കൃതി എഴുതി, സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യ. ആ സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യയിൽ ലക്ഷ്മണ ശർമ്മ പറഞ്ഞു, ബാക്ടീരിയ വന്ന് ബാധിച്ച് ഒരു ശരീരത്തിന്റെ അംഗം കേടുവന്നതുകൊണ്ടല്ല വ്യാധി വരുന്നത്, ആ അംഗത്തിൽ ചൈതന്യപ്രസരം ഇല്ലാതാവുമ്പോ ആ അംഗം കേടുവരുന്നതുകൊണ്ടാണ് ബാക്ടീരിയ വരുന്നത്. അല്ലാതെ ബാക്ടീരിയ വന്ന് ബാധിച്ച് ആ അംഗം കേടുവന്നതുകൊണ്ടല്ല വ്യാധി വരുന്നത്. ചൈതന്യപ്രസരം, പ്രാണപ്രസരം, വേണ്ടത്ര പ്രാണപ്രസരം അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ അംഗം കേടുവരും. റോട്ടിൽ എന്തെങ്കിലും ഇട്ട് കേടുവരുമ്പോ ബാക്ടീരിയ വരും. നമ്മളുടെ ശരീരം തന്നെ മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിയുന്തോറും അഴുകാൻ കേടുവരാൻ തുടങ്ങും, ചീയാൻ തുടങ്ങും. പുതിയ സിദ്ധാന്തമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സകല വ്യാധികളും മാറ്റണമെങ്കിൽ ആ ചൈതന്യത്തിനെ കൂട്ടുപിടിക്കണം, അല്ലാതെ ജഡവും വെച്ചുകൊണ്ടുള്ള കളി കൊണ്ട് വ്യാധികളൊന്നും പൂർണ്ണമായിട്ട് മാറിക്കിട്ടില്ല. അവസാനം നമ്മള് അപ്പൊ ഭക്തിയിലേക്ക് വരും അല്ലേ. ഭട്ടവിധി ചെയ്ത പോലെ വ്യാധിക്ക് പോലും വൈദ്യോ നാരായണോ ഹരിഹി, ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരിഹി, വേറെ വഴിയില്ല എന്നാണ്. എല്ലാ നമ്മളുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ലിമിറ്റഡ് ആണ്. വൈദ്യോ നാരായണോ ഹരിഹി, എന്തും കർത്തും അകർത്തും അന്യഥാവാകർത്തും ശക്തനായിട്ടുള്ള ഭഗവാനെ, ആത്മാവിനെ, ഈശ്വരനെ കൂട്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ദേഹം ഞാൻ അല്ല, ദേഹത്തിൽ ഒരംഗവും ഞാനല്ല, ദേഹം എന്റെയുമല്ല. ദേഹം എന്റെയല്ലേ, ഞാനല്ല എന്നുള്ളത് സമ്മതിക്കാം, എന്റെയല്ലേ ദേഹം, എന്റെ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഈ ദേഹം എന്റെ വീട്, എന്റെ വീട്ടിലുള്ള പല കാര്യങ്ങളും എനിക്കറിയാം, വേണമെങ്കിൽ വിൽക്കാം, റിപ്പയർ ചെയ്യാം, വല്ലതും ഈ ദേഹത്തിൽ പറ്റുമോ? എന്തെങ്കിലും എനിക്കിതിനകത്ത് വല്ലതും അറിയോ? രക്തം എങ്ങനെ സംക്രമണം ചെയ്യുന്നു എന്നറിയോ? രാവിലെ കുടിച്ച ചായ ഇപ്പൊ വയറ്റിൽ പോയിട്ട് എന്താ ചെയ്യണതെന്ന് എനിക്ക് വല്ലതും അറിയോ? ഇന്നലെ രാത്രി കഴിച്ച ആഹാരം ഇപ്പൊ എവിടെ കിടക്കണമെന്നറിയോ? എന്റെ ദേഹം ഞാൻ പറഞ്ഞാ കേൾക്കുവോ? ഇല്ല. മൂന്നാമത്തെ തത്വം ദേഹം എനിക്ക് വേണ്ടിയല്ല എന്നാണ്. ഇതാണ് ആളുകൾ പലരും പറയുന്നത്, പുതിയതായിട്ടുള്ള ഒരു കാര്യം. ദേഹം എനിക്ക് വേണ്ടിയല്ല എന്ന് വെച്ചാൽ ഈ ദേഹത്തിനെ എന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ള ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം എനിക്കില്ല. ടോട്ടലി യു ഫൈൻഡ് ദാറ്റ് യു ആർ എ സ്ലേവ് അല്ലേ. ശരീരത്തിന്റെ മണ്ഡലത്തിൽ അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാവും. അതാണ് അതിന്റെ പാരഡോക്സ്. നമ്മൾ ദേഹമണ്ഡലത്തിൽ അസ്വതന്ത്രരാണെന്ന് അറിയുമ്പോ ആത്മമണ്ഡലത്തിൽ തികച്ചും സ്വതന്ത്രരാവും. എല്ലാ ബന്ധത്തിനും മൂല കാരണം ഈ അപരാപ്രകൃതിയെ താനെന്ന് കരുതി അതിൽ നമ്മളുടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാണ്. ഈ അപരാപ്രകൃതിയിൽ ഒരു സ്വാധീനമില്ല. അപരാപ്രകൃതി സ്വപ്നമാണ്, അതൊരു സ്വാപ്നിക വിജൃംഭണമാണ്, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ദേഹം ഞാനല്ല, ദേഹം എന്റെ അല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല, ദേഹം നമുക്ക് ഭക്തിയുടെ ഭാവത്തിലാണെങ്കിൽ ദേഹം ഭഗവാന്റെ ആണ്, ദേഹം ഭഗവാന്റെ ആണ്, ദേഹം ഭഗവാനു വേണ്ടിയാണ് എന്ന് കരുതിയാൽ മതി. കരുതിയാൽ നമ്മളിപ്പോ സ്വതന്ത്രരാകും. ഈ ക്ഷണത്തിൽ നമ്മൾ സ്വതന്ത്രം, നമ്മളെ ആരും കെട്ടിയിട്ടിട്ടില്ല. ഈ അജ്ഞാനം മാത്രമാണ് കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മളുടെ സകല ദുഃഖത്തിനും കാരണം ഈ അജ്ഞാനമാണ്. ദേഹം എന്റെ ആണെന്നും ദേഹം എനിക്ക് പ്രയോജനപ്പെടും എന്നുള്ള അജ്ഞാനം. ഈ ദേഹം ഭഗവാന്റെ ആണ്. നിമിത്തമാത്രം ഭവസവ്യ സാചിൻ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, എന്റെ കയ്യിലെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് തീരു അർജുനാണ്. ഇൻസ്ട്രുമെന്റ് ആയിട്ട് തീർന്നാൽ ഇൻസ്ട്രുമെന്റിന് സ്വതന്ത്രമാണ്. ഇൻസ്ട്രുമെന്റ് തോക്കുകൊണ്ട് ഒരാൾ വെടിവെച്ചു, ആരെ അറസ്റ്റ് ചെയ്യും? വെടിവെച്ചവനെയോ തോക്കിനെയോ? വെടിവെച്ചവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും. തോക്കിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറേയില്ല അല്ലേ? അപ്പൊ ഇഫ് യു ആർ ആൻ ഇൻസ്ട്രുമെന്റ് യു ഹാവ് നോ ഡുവർഷിപ്പ്. ഇഫ് യു ആർ ദ യൂസർ യു ഹാവ് ഡുവർഷിപ്പ് ആൻഡ് മോട്ടീവ്സ്. ഭഗവാന്റെ കയ്യിൽ യന്ത്രം ആണെങ്കിൽ ഈ ദേഹം, ദേഹം സ്വതന്ത്രമാണ്. ഭഗവാന്റെ കയ്യിൽ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ കയ്യിൽ എന്ന് പറയാം. പ്രകൃതിയുടെ കയ്യിൽ ഈ ദേഹം യന്ത്രമാണെന്ന് കരുതുകയാണെങ്കിൽ, ഗീതയിൽ ഭഗവാൻ പ്രകൃതി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭാഗവതത്തിൽ വരുമ്പോ, അല്ലെങ്കിൽ ഭക്തിയുടെ ഭാവത്തിൽ പറയുമ്പോ, ഭഗവാന്റെ കയ്യിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മത്തിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും വിട്ടുപോയ ഭഗവാനെ നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. പ്രകൃതിയില്ലാതെ ശുദ്ധമായ ചൈതന്യം മാത്രമാകുമ്പോൾ അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോ പ്രകൃതിയിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഭഗവാൻ മുഖ്യമാവുന്നു. അപ്പൊ ഭഗവാന്റെ ആണ് ദേഹം, ഭഗവാൻ പ്രവർത്തിക്കുന്നു, ഭഗവാന് വേണ്ടി എന്ന് വന്നാൽ നമ്മൾ സ്വതന്ത്രരാവും. അപ്പൊ ശരീരം ഞാനല്ല എന്നുള്ളത് പ്രോമിനൻസ്. ശരീരം എന്റെയല്ല, എങ്ങനെ വന്നു എനിക്കറിയില്ല, ഇതെങ്ങനെ എനിക്ക് സിദ്ധിച്ചു എന്നറിയില്ല. പെട്ടെന്ന് ജനിച്ചു വളർന്നു, കുറച്ച് കഴിഞ്ഞപ്പോ ഐ സീ ദാറ്റ് ഐ ഹാവ് എ ബോഡി. ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു മൈ ചോയ്സ്. അതുകൊണ്ടാണ് അവരെയും ഇവരെയും ഒക്കെ നോക്കിക്കൊണ്ടേ ആളുകൾ, അവരെ മാതിരി ഇരുന്നാൽ എത്ര നന്നായിരുന്നു, എത്ര ഭംഗി, അവരെ മാതിരി ഇരുന്നാൽ എത്ര നന്നായിരുന്നു. സകല ആളുകൾക്കും ആഗ്രഹം, വയസ്സായ ആളുകൾക്ക് ചെറുപ്പക്കാരാവണം, ചെറുപ്പക്കാർക്ക് വേറെ ആരെയോ കണ്ട അവരെ പോലെ ആവണം. എന്താന്ന് വെച്ചാൽ ആവാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ആവാമായിരുന്നു. ദർ ഇസ് നോ ചോയ്സ്. യു ആർ ഗിവൺ വിത്ത് ആൻ ഇൻസ്ട്രുമെന്റ് വിത്ത് വിച്ച് യു ഹാവ് ടു ലിവ്. അപ്പോ നോക്കണം, സൂക്ഷ്മമാണ് ഈ ജ്ഞാനം. നമുക്ക് തെളിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്വതന്ത്രരാകും. അപ്പൊ ഈ ദേഹം എന്റെ അല്ല, എനിക്ക് കിട്ടി എന്റെ ഇഷ്ടത്തിന്, എന്നുവെച്ചാൽ എന്റെ ഉള്ളിലുള്ള ഡിസയറിന് അനുസരിച്ച് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, മറിച്ച് പ്രാരബ്ധത്തിനനുസരിച്ച് അത് നടക്കും. ആ പ്രാരബ്ധത്തിനെ നമ്മൾ എന്തു പറയണു? ഈശ്വരേച്ഛ എന്ന് പറയുന്നു. നമുക്കറിയാത്തതിന് നമുക്കതല്ലേ വാക്കുള്ളൂ അല്ലേ? ഈശ്വരേച്ഛ. ദശരഥൻ വിചാരിച്ചു രാമനെ പട്ടാഭിഷേകം ചെയ്യണം. രാമനെ വിളിച്ചു പറഞ്ഞപ്പോ രാമനും അക്സെപ്റ്റഡ്. പക്ഷെ രാമൻ ഈ ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്ത ദിവസം അന്ന് രാത്രി പ്രാരബ്ധം വർക്ക് ചെയ്തു. ആരുടെ ബ്രെയിനില്? മന്ധരയുടെ ബ്രെയിനില് അല്ലേ? മന്ധരയുടെ ബ്രെയിനില്. നമ്മളൊക്കെ മന്ധരയെ ചീത്ത പറയും. മന്ധര ആരാ? ചമ്പൂരാമായണത്തിൽ പറയുന്നു മന്ധര ദേവന്മാർ സ്പെഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് എന്നാണ്. എന്നുവെച്ചാൽ ഇവളില്ലെങ്കിൽ രാമായണ കഥയെ നടക്കില്ല. അപ്പൊ അവളുടെ ബ്രെയിനിൽ രാമന്റെ പ്രാരബ്ധം പ്രവർത്തിച്ചു. കഥ ടേണായി. ടേണായപ്പോ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ ഇതാണ് ജീവിതം. അസങ്കൽപ്പിതമേവേഹ ഏത് അകസ്മാത് പ്രവർത്തതേ. നമ്മൾ സങ്കല്പിച്ചത് ഒന്നായിരിക്കും, പ്രവർത്തിക്കുന്നത് വേറെ എന്തോ ആയിരിക്കും. അത് ആ ഒഴുക്കിനെ ഈശ്വരേച്ഛ എന്ന് വിളിക്കാം, പ്രാരബ്ധം എന്ന് വിളിക്കാം, വിധി എന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും ശരി. യു ഹാവ് നോ ചോയ്സ് അതർ ദാൻ ദാറ്റ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. സ്വീകരിക്കുകയേ വഴിയുള്ളൂ. അപ്പൊ ഈ ദേഹത്തിന്റെ മണ്ഡലത്തിൽ, അപ്പൊ ഇതെന്തിനു നടന്നു? രാമന്റെ കഥയിൽ രാമൻ ഈ ചോദ്യം ചോദിക്കാൻ, എന്തിന് എന്റെ ജീവിതത്തിൽ നടക്കണം വിഷമം വിഷമം വിഷമം? സ്വീകരിച്ചില്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കണം. അവസാനം കാണുമ്പോൾ മനസ്സിലാകുന്നു, ആ ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതം പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. രാവണവധവും മറ്റു കാര്യങ്ങളും എത്രയോ അനുഗ്രഹവും ഒക്കെ ആ ശരീരം കൊണ്ട് നടക്കേണ്ടിയിരുന്നു. ആർക്കു വേണ്ടി? ഈശ്വരന് വേണ്ടി നടന്നു. ചോദ്യം ചോദിച്ചാൽ നമുക്കൊന്നും, നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് കർമ്മം ചെയ്യണം എന്ന് വെച്ചാൽ എതിർച്ചയാ എന്ത് വരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കണം. ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. പ്ലാൻ ചെയ്തുകൊണ്ട് നിന്നാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൂടെ നടക്കേണ്ടത് നടക്കും, കോൺഫ്ലിക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉള്ളിൽ. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കട്ടെ, അത് ഈശ്വരേച്ഛ. ഈ ശരീരം പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പ്രകൃതി ഭഗവാൻ അതിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. അതിന്റെ എഫക്ട് എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ അതൊന്നും എനിക്കറിയില്ല. കാരണം അത് എന്തിനു വന്നു എന്നുള്ളത് എനിക്കറിയേയില്ല. നമ്മളുടെ വീട്ടിലൊരു കുട്ടി ജനിക്കണു, ആ കുട്ടി എന്ത് ചെയ്യാൻ പോകണം നമുക്ക് നാളെ അറിയോ? അതേപോലെ തന്നെ നമ്മളുടെ ശരീരമാവുന്ന തടിയും ഇന്നീ കണ്ട തടിക്ക് വിനാശവും എന്തെന്ന് അറിഞ്ഞില്ല അല്ലെ? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഈ തടിക്ക് വിനാശം എന്താണെന്നും അറിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ തടി ഞാനല്ല എന്നറിയണം, എന്റെ അല്ല എന്നറിയണം, എനിക്ക് വേണ്ടി അല്ല എന്നും അറിയണം. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഈ തടി, ഈ ദേഹം, ഈ ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു അന്തഃക്കരണം എന്ന് നമ്മൾ പറയുന്നു. ആ അന്തഃക്കരണമാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് അല്ലേ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമുക്ക് ഇപ്പൊ ഉള്ളിൽ നോക്കിയാൽ കാണാം. ഇപ്പൊ കണ്ണടച്ചാൽ നമുക്ക് കാണാം അനേക വിചാരങ്ങൾ വരുന്നു. ചീത്ത വിചാരങ്ങൾ പൊന്തി വരുന്നു. അപ്പൊ ബുദ്ധി പറയണു, അയ്യയ്യേ ചേ ഇവിടെ ഇരുന്ന് ഇതൊന്നും വിചാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ബുദ്ധി. ആ വിചാരിക്കുന്നത് മനസ്സ്, സങ്കല്പിക്കുന്നത് മനസ്സ്, ഇത് പാടില്ല എന്ന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നത് ബുദ്ധി. അതിന്റെ ഇടയിൽ എനിക്കിങ്ങനെയൊക്കെ വരണമല്ലോ എന്ന് പറയണത് അഹങ്കാരം. ഇതാണ് മനോബുദ്ധി, അഹങ്കാരം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സത്സംഗത്തിൽ എന്തോ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് മെനക്കെട്ട് ഇരിക്കണു, അങ്ങനെ ഇരുന്ന് ഒന്നും മനസ്സിലാവണില്ല, ഉറങ്ങി ഇങ്ങനെ പോയാൽ അത് ചിത്തം. ബെഡ് ഫ്രം വേർ ദ മൈൻഡ് എറോസ്. നമ്മൾ ഉറക്കം എന്ന് പറയണമല്ലോ, ഉറക്കം വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. ഈ ഉറക്കത്തിനെയാണ് കാരണശരീരം എന്ന് പറയണത്. ഉറക്കത്തിനെ കാരണശരീരം, ശരീരത്തിന് കാരണം അതാണ്. ഈ ശരീരത്തിന് കാരണം കഴിഞ്ഞ ജന്മത്തിലെ ഉറക്കമാണ്. അടുത്ത ജന്മത്തിലെ ശരീരത്തിന് കാരണം ഈ ജന്മത്തിലുണ്ടാവുന്ന ഉറക്കമാണ്. ഉറക്കം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പല പ്രവൃത്തികളും ചെയ്യുന്നു അല്ലെ? പ്രവൃത്തിയുടെ ഫലമോ വാസനകളോ ഒന്നും നമുക്കിപ്പോ അറിയണില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താവും എന്ന് വെച്ചാൽ, ഇതൊക്കെ ഈ കാരണ ശരീരത്തിൽ പോയി അടിഞ്ഞുകൂടും. അവിടെ നമ്മളുടെ സ്വസ്വരൂപത്തിനെ മറച്ചുകൊണ്ട് ഒരു ഡാർക്ക്നെസ്, ഇരുട്ട് ഫോമാകും, ഒരു പടലം ഫോമാകും, ഒക്കെ അവിടെ ശേഖരിച്ചു വയ്ക്കും. അതാദ്യം സൂക്ഷ്മ ശരീരത്തിൽ കടക്കും, പിന്നീട് കാരണശരീരമാവും. അതുകൊണ്ട് ചെറിയ കുട്ടികളിൽ ജനിക്കുമ്പോൾ കാണാം 20 മണിക്കൂറൊക്കെ ഉറങ്ങും. എന്താണെന്ന് വെച്ചാൽ ബാഗ് ഫുള്ളാണ്, വലിയൊരു ബാഗാണ്. 20 മണിക്കൂർ ഉറങ്ങും. അതിന് സയന്റിഫിക് ആയിട്ട് ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? അവരുടെ ബോഡി എലമെന്റ്സ് ഒക്കെ വളരാനുണ്ട്, അതുകൊണ്ട് പ്രകൃതി ടൈം എടുക്കുകയാണ്, അവരെ ഉറക്കിയിട്ട് വളർത്തുകയാണെന്ന് പറയും. ഇറ്റ് ഓൺലി പ്രൂവ്സ് ദാറ്റ് ഓൾ ദീസ് എലമെന്റ്സ് ആർ മാനിഫെസ്റ്റിംഗ്. ഉള്ളിലുള്ളത് പുറമേക്ക് മാനിഫെസ്റ്റ് ആവുന്നു എന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ ഉണ്ട്. വലിയൊരു ബാഗ് കൊണ്ടുവന്ന് ഓരോന്നായി എടുത്ത് പുറത്തു വെക്കണം. കാരണ ശരീരം എന്താ? വലിയൊരു ബാഗ്. ഈ കുട്ടിക്ക് വയസ്സാവും തോറും ഉറക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു മിഡിൽ ഏജ് ആവുമ്പോ 5 മണിക്കൂർ 6 മണിക്കൂർ ആവും. അതേസമയം സൂക്ഷ്മ ശരീരം വളർന്നു വളർന്നു വരും. കണ്ടിട്ടുണ്ടോ കുട്ടികൾക്ക് ഈ മൈൻഡ്, നമ്മൾ പറയുന്ന മൈൻഡ് അധികമില്ല. ഉറങ്ങും, സുഖമായിട്ട് ധാരാളം ഉറങ്ങും, അത് കഴിഞ്ഞാൽ ഉണരും. ഈ 2 സ്റ്റേജേ അധികമായിട്ടുള്ളൂ. വലുതാവും തോറും സ്വപ്നം എന്ന് പറയുന്ന മനോരഥം എന്ന് പറയുന്നത് വളർന്നു വരും. സൂക്ഷ്മ ശരീരം വയസ്സായി കഴിയുമ്പോ എന്താ, കാരണ ശരീരം വളരെ തിന്നാവും. കാരണ ശരീര ഹ്രാസമാണ്, വളരെ തിന്നാവും. അതുകൊണ്ട് ഉറക്കമേ ഇല്ല. എപ്പോഴും ചിന്ത ചിന്ത ചിന്ത വൃദ്ധസ്ഥാവ ചിന്താസക്ത. വയസ്സാവുമ്പോ ഉറക്കം കുറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ നാച്ചുറൽ. വയസ്സാവുമ്പോ ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കുകയേ വേണ്ട. വാർദ്ധക്യത്തിൽ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കുക, ധ്യാനിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലെ വിചാരങ്ങളെ കുറയ്ക്കുക കഴിയുന്നതും. ഉറക്കം വരണം എന്നില്ല, ഉറക്കം വരാത്തത് കൊണ്ട് നമ്മൾ ക്ഷീണിക്കില്ല. ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നത് കൊണ്ട് ക്ഷീണിക്കും. നേച്ചർ തന്നെ അങ്ങനെ നമ്മളെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. വാർദ്ധക്യത്തിൽ ഉറക്കം വേണ്ട, വളരെ കുറഞ്ഞു പോകും. അപ്പൊ സൂക്ഷ്മ ശരീരം പെരുത്തിരിക്കും. ഈ സൂക്ഷ്മ ശരീരമൊക്കെ അടുത്ത ജന്മത്തിൽ വീണ്ടും കാരണ ശരീരമായിട്ട് തീർന്ന് ധാരാളം ഉറങ്ങും. നമ്മൾക്ക് ഇപ്പൊ ധ്യാനിക്കാനിരിക്കുകയാണെങ്കിൽ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞു. മനസ്സ് അന്തർമുഖമായാൽ ഉള്ളില് മനസ്സ് ബുദ്ധി അഹങ്കാരം കാണും. പിന്നീട് ഈ ഇരുട്ടിന്റെ പടലമായ ഉറക്കം നിദ്രയും കാണും. ലയവും വിക്ഷേപവും ഇതിനാണ് പറയുന്നത്. ലയം ആ ഉറക്കമാണ്, വിക്ഷേപം ഉള്ളിലുള്ള ചിത്തവൃത്തികളാണ്. അപ്പൊ ഇതിനെ ഇതും ഞാനല്ല. ഇപ്പൊ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞുവല്ലോ. ഇനി പതുക്കെ ഇന്ന് ഇന്നർ ഏരിയ മൈൻഡ് ഈസ് ഓൾസോ നോട്ട് മീ. ഈ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, പൊന്തി അസ്തമിക്കുന്ന അഹങ്കാരമുണ്ട് അല്ലേ. മനസ്സില് ഞാൻ എന്ന് പറഞ്ഞു ഒന്ന് വരുന്നു, ഞാൻ പോകുന്നു. ഉറക്കത്തിൽ ഞാനില്ല, പോയി. അഹങ്കാരം അസ്യൂംഡാണ് അല്ലേ. ഒരു ഡോക്ടറായിട്ടുള്ള ആള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വളരെ ഗൗരവമാവും, ഞാൻ ഡോക്ടർ എന്നുള്ള ഭാവം അദ്ദേഹത്തിന്. അവിടെ പോകുന്നവരൊക്കെ അദ്ദേഹത്തിനെ നമസ്കരിക്കും, സല്യൂട്ട് ചെയ്യും. അതേ ആള് അമ്പലത്തിലേക്ക് വരുമ്പോൾ വളരെ വിനയമായിട്ട്, അവിടെ ഡോക്ടറായിട്ടല്ല അയാൾ വരുന്നത്, വേറെ ആളായി. യു ഹാവ് അസ്യൂംഡ് ദാറ്റ് യു ആർ എ ഡിവോട്ടി, ഭക്തൻ. അപ്പൊ ഭക്തനായപ്പോ എനിക്കിവിടെ സ്ഥാനമില്ല, ഞാൻ പോയി. ഇവിടെ പ്രഭാഷണം ചെയ്യുമ്പോ ഒരു ഭാവത്തിലിരിക്കും. ഞാൻ തന്നെ പച്ചക്കറി വാങ്ങാൻ കടയിൽ പോയാൽ അവിടെ പ്രഭാഷണം ചെയ്യുന്ന ആളായിട്ട് നിൽക്കാൻ പറ്റുമോ? അയാൾക്ക് വല്ലതും അറിയോ? ഇറ്റ് ഇസ് ഓൺലി അസ്യൂംഡ്. അപ്പൊ അഹങ്കാരം ഉദിക്കുകയും മാറുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നു, അത് സത്യമല്ല. അപ്പൊ മനോ ബുദ്ധി അഹങ്കാര പിന്നെന്തുണ്ട്? ചിത്തം, ഉറക്കം അല്ലേ. ഉറക്കത്തിൽ കാണപ്പെടുന്ന കാരണ ശരീരം ചിത്താനീനാഹം, ഇതൊക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമുക്ക് നമ്മളുടെ ഉള്ളിലും കാണുന്നു, സ്വപ്നത്തിലും കാണുന്നു. പക്ഷേ അത് സുഷുപ്തി അവസ്ഥയിൽ ഇല്ല. ഉറക്കം സ്വപ്നത്തിലില്ല, സ്വപ്നം ഉറക്കത്തിലില്ല, ഉറക്കം ജാഗ്രതത്തിലില്ല, ജാഗ്രത് ഉറക്കത്തിലില്ല. അപ്പൊ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളും വരികയും പോവുകയും ചെയ്യുന്നതാണ് അല്ലേ. നമ്മളുടെ അനുഭവമാണ്. പ്ലീസ് ലുക്ക് ഇൻ യുവർ സെൽഫ്.

കണ്ട ഞാൻ തന്നെയാണ് സുഖമായി ഉറങ്ങിയത്. ഉറങ്ങിയ ഞാൻ തന്നെയാണ് സ്വപ്നത്തിലും സുഷുപ്തിയിലും. ജാഗ്രത്തിൽ ശരീരമുണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. സ്വപ്നത്തിൽ ശരീരമുണ്ടായിരുന്നില്ല, മനസ്സ് മാത്രം പ്രവർത്തിച്ചു, ഞാനുണ്ടായിരുന്നു. സുഖമായി ഉറങ്ങിയ സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഉണ്ടായിരുന്നില്ല, മനസ്സും ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദേഹവുമല്ല, മനസ്സുമല്ല, ഉറക്കവുമല്ല, അല്ലേ? ഇതൊക്കെ ഞാനാകുന്ന ഒരു സ്ക്രീനിൽ വന്നുപോകുന്ന സിനിമകളാണ്. ഞാൻ ആകുന്ന ഒരു അധിഷ്ഠാനത്തിൽ ജാഗ്രത അവസ്ഥ എന്നൊരു സ്റ്റേറ്റ് വരുന്നു. എനിക്ക് കൺട്രോളില്ല. രമണ മഹർഷിയോട് ടോക്സ് വിത്ത് രമണ മഹർഷി, മഹർഷിയുടെ ആൻസേഴ്സ് ഒന്നും ഇന്റലക്ച്വൽ പ്ലെയിനിൽ ഉണ്ടാവില്ല, മെന്റൽ പ്ലെയിനിൽ ഉണ്ടാവില്ല. അങ്ങനെ സത്യത്തിനെ പുറമേക്ക് തുപ്പുന്ന പോലെയാണ് ആൻസേഴ്സ് ഒക്കെ. ഒന്നും സംശയത്തിന് ഇടവെക്കാത്ത വിധത്തിലാണ്. ഒരാൾ ചോദിച്ചു, സ്വാമി, ഹൗ സ്ലീപ് ഓവർ പവേഴ്സ് അസ്? ജസ്റ്റ് ആസ് വേക്കിംഗ് സ്റ്റേറ്റ് ഓവർ പവേഴ്സ് യു എന്ന് പറഞ്ഞു. ഉറക്കം എങ്ങനെയാണ് നമ്മളെ കടന്ന് ആക്രമിക്കണതെന്ന് ചോദിച്ചപ്പോ മഹർഷി പറഞ്ഞു, ഉത്തരം, ഉണർവ്, ജാഗ്രത അവസ്ഥ നിങ്ങളെ കടന്ന് ആക്രമിക്കണ പോലെ തന്നെ. ഉറക്കം എന്തോ ഒരു വേറെ അവസ്ഥയും ഇത് ഉണർന്നിരിക്കുന്നത് ഒരു ഉണർന്നിരിക്കുന്ന അവസ്ഥയും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോകും. ഉറക്കവും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഉണർന്നുപോകും. പക്ഷെ ഈ മൂന്നും നമ്മളിൽ വന്നുപോകുന്നു. ഇതിനു പുറകിൽ യഥാർത്ഥമായ ഞാൻ ഒളിഞ്ഞുകിടക്കുന്നു. ആ ഞാനിനെ കണ്ടെത്തുന്നതാണ് സാക്ഷാത്കാരം. സിനിമ കാണുമ്പോ സ്ക്രീനിനെ നമ്മൾ മറന്നുപോകും. സിനിമയിൽ തീപിടിക്കും, മഴ പെയ്യും, യുദ്ധം നടക്കും, ഒന്നും സ്ക്രീനിനെ സ്പർശിക്കണില്ല. സിനിമയിൽ കല്യാണവും നടക്കും, മരണവും നടക്കും, സ്ക്രീനിനെ ഒന്നും സ്പർശിച്ചിട്ടില്ല. അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എന്തൊക്കെ തന്നെ സംഭവിക്കുകയാണെങ്കിലും ഇതൊന്നും യഥാർത്ഥമായ ഞാനിനെ, അഹംബോധത്തിനെ, ആത്മാവിനെ, സ്വസ്വരൂപത്തിനെ സ്പർശിക്കുന്നതേയില്ല. അത് മേഘം ആകാശത്തിനെ സ്പർശിക്കാത്ത പോലെ, ഇരുട്ടും വെളിച്ചവും പൊടിപടലങ്ങളും ആകാശത്തിനെ സ്പർശിക്കാത്ത പോലെ, ഞാൻ എന്നുള്ള അനുഭവത്തിനെ, ഞാൻ എന്നുള്ള എന്റെ അനുഭവത്തിനെ, യഥാർത്ഥ സ്വരൂപത്തിനെ യാതൊന്നും സ്പർശിക്കുന്നില്ല. ആ ഞാൻ എന്നുള്ള അനുഭവം, അതിനാണ് ഇവിടെ ശിവം എന്ന് പറഞ്ഞത്. മനോ ബുദ്ധി അഹങ്കാര ചിത്താനീനാഹം നച്ച

ശിവോഹം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം. മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ കാണുന്നു, ചിത്തം സുഷുപ്തിയിൽ കാണുന്നു. ഇത് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം എന്നുള്ളതുകൊണ്ട് അന്ധഃകരണത്തിനെ നിഷേധിച്ചു. നച്ച ശ്രോത്ര ജിഹ്വേ, ശ്രോത്രം ജിഹ്വ ഘ്രാണം നേത്രം, ഇത് പഞ്ച ഇന്ദ്രിയങ്ങൾ, രസന ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഞാനല്ല. നച്ച ഉപസ്ഥ പായു നച്ച ശ്രോത്രജിഹ്വേ നച്ച ഗ്രാണനേത്രേ നച്ച വ്യോമഭൂമി, ആകാശമോ ഭൂമിയോ ജലമോ, പഞ്ചഭൂതമയമായ ശരീരവും ഞാനല്ല. അപഞ്ചീകൃതമായ മനസ്സ് ബുദ്ധി അഹങ്കാരം മുതലായിട്ടുള്ളത് ഞാനല്ല. ഇതൊക്കെ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ ഒന്ന് ബാക്കി നിൽക്കും. സവൈന ദേവാസുര മർത്യ തിര്യങ് ന സ്ത്രീ പുമാൻ ന ഷണ്ടോ ന ജന്തുഹു നായം ഗുണഹ കർമ്മ നസൻ നജാസത് നിഷേധശേഷോ ജയതാത് അശേഷ. ഭാഗവതത്തിൽ ഗജേന്ദ്ര സ്തുതി. എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാതെ യാതൊന്നു ബാക്കി നിൽക്കുമോ അത് പൂർണ്ണ വസ്തുവാണ്. ആ പൂർണ്ണ വസ്തുവാണ് ഞാൻ. അതിൽ കൂടുതലില്ല കുറവില്ല, അവിടെ ഡെസ്റ്റിനിക്ക് സ്പർശമില്ല, അവിടെ വിധി സെൽഫ് എഫേർട്ട് എന്നുള്ള ക്വസ്റ്റിനേ ഇല്ല. അത് പൂർണ്ണമാണ് ആ

0: പൂർണ്ണത്തിൽ രണ്ടാമതൊരു വസ്തുവില്ല അവിടെ പ്രവർത്തിക്കാൻ. അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. തദേകോവശിഷ്ട ശിവക്കേവലോഹം ശിവോഹം ശിവോഹം ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ. ശ്രോത്രമോ ചെവിയോ ഞാനല്ല, ചെവിയോ നാവോ ഞാനല്ല. നച ഘ്രാണ നേത്രേ, മൂക്കോ കണ്ണോ ഞാനല്ല. നച വ്യോമ ഭൂമി, ദേഹം ഞാനല്ല. അതാണ് വ്യോമഭൂമി എന്ന് പറഞ്ഞത്. പഞ്ചഭൂതം ഞാനല്ല. ന തേജോ ന വായു, വ്യോമം ഭൂമി തേജസ് വായു, അതിലൊന്നു മാത്രം വിട്ടുകഴിഞ്ഞു. നച വ്യോമഭൂമിന്ന തേജോ ന വായു, വെള്ളം വിട്ടുകഴിഞ്ഞു. എന്നാലും പഞ്ചഭൂതങ്ങളെയൊക്കെ അതിലടങ്ങി. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദം. ചിത്ത്, ചിത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമാണ് ചിത്ത്. നമ്മളുടെ എല്ലാ ആനന്ദവും അതിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ പറഞ്ഞ ഉദാഹരണം മിനിയാന്ന് പറഞ്ഞു, കൊഴക്കട്ട. കൊഴക്കട്ടയിൽ മാവിലല്ല സ്വാദ്, പൂർണ്ണത്തിലുള്ള സ്വാദ് മാവിലൂടെ വരുന്ന പോലെ ഞാൻ എന്ന ചിത്തിന്റെ സ്വാദ് ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലൊക്കെ കാണുന്നത് കൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങളിലൊക്കെ സുഖം തോന്നുന്നു. നാവിലിത്തിരി പഞ്ചസാര ഇടുമ്പോൾ സ്വാദുണ്ട്. നാവിലാണോ ആ സ്വാദ്? അങ്ങനെയാണെങ്കിൽ നാവിനെ മുറിച്ചിട്ട് പായസത്തിൽ മുക്കൂ, സ്വാദറിയോ? നാവ് ഇവിടെ ചേർന്ന് നിൽക്കുമ്പോ സ്വാദ് എവിടുന്ന് വന്നു? വേറെ എവിടുന്നോ ഒരു കേന്ദ്രത്തിൽ നിന്നും വന്നു. ജഡശരീരത്തിന്റെ നാവിൽ ലഡു ഇട്ടാൽ രുചിക്കുവോ? ഇല്ല. കാരണം എന്താ? യഥാർത്ഥത്തിൽ രുചി ആത്മാവിന്റെയാണ്, ദർശനം ആത്മാവിന്റെയാണ്, ശ്രവണം ആത്മാവിന്റെയാണ്, എല്ലാ ആനന്ദാനുഭവങ്ങളും ആത്മാവിന്റെയാണ്. ആത്മാ ഇല്ലെങ്കിൽ ദേഹത്തിന് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. ആത്മാ ചിത്ത് എന്ന് പേര്. ചിത്ത് ഇപ്പൊ നമുക്കൊക്കെ അനുഭവമുണ്ട്. ഞാനുണ്ട് എന്നുള്ള അനുഭവം ചിത്ത്. ആനന്ദം അനുഭവിക്കണമെങ്കിൽ ആ ചിത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയെ ആ ചിത്തിലേക്ക് തിരിക്കണം. ഞാൻ ആരാണ്? അതിന് ആത്മവിചാരം ചെയ്യണം. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ധ്യാനിക്കാനിരിക്കാനാണ് ഈ മന്ത്രം, ഈ ശ്ലോകമേ. ഞാൻ ദേഹമല്ല, മനസ്സ് ബുദ്ധി അഹങ്കാരമല്ല, പിന്നെ ഞാൻ ആരാണ്? പതുക്കെ ചോദിക്കും. കുറെ ദിവസം നമ്മൾ കിണഞ്ഞ് ശ്രമിച്ചാൽ കുറെ കഴിയുമ്പോ ഈ ചോദ്യത്തിന് ജീവൻ വെക്കും ഉള്ളിൽ. ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ നമ്മൾ ചോദിക്ക. അഹങ്കാ ഈ ആത്മവിചാരം ചെയ്യാൻ ഒരു ക്ലൂ ആണ്. അഹങ്കാരം, അഹം സ്ഫൂർത്തി, അഹം ബോധം, മൂന്ന് മണ്ഡലത്തിലാണ് നമ്മളുടെ ഈ ധ്യാനം ആത്മവിചാരം പുരോഗമിക്കുക. നമ്മൾ ആദ്യം പിടിക്കേണ്ടത് അഹങ്കാരത്തിനെയാണ്. അഹങ്കാരമേ നമുക്കറിയുള്ളൂ. അഹം സ്ഫൂർത്തി എന്ന് പറയുന്നത് ഭാവമണ്ഡലമാണ്. അവിടെയാണ് ഈ ഭക്തി ഒക്കെ ഉണ്ടാവുന്നത്. നമുക്ക് ഭാവമണ്ഡലമാണ്, ചിദ്വിലാസം എന്നൊക്കെ യോഗികൾ പറയും. ഭാവമണ്ഡലം, ആ ഭാവമണ്ഡലത്തിനെ അഹം സ്ഫൂർത്തിയെ തന്നെയാണ് രാധ എന്നും പാർവതി എന്നും സീത എന്നുമൊക്കെ ഭഗവാന്റെ ധർമ്മപത്നിയായിട്ട് വാമഭാഗമായിട്ട് പറഞ്ഞിരിക്കുക. അത് അടുത്തു നിൽക്കുന്നു, ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു. ആ ചിദ്വിലാസ ശക്തി, ഹ്ലാദിനീ ശക്തി, ഈശ്വരന്റെ അടുത്ത് നിൽക്കുന്ന വിദ്യാശക്തിയാണ് ഈ അഹം സ്ഫൂർത്തി. പക്ഷെ ഇപ്പൊ നമുക്ക് അഹം സ്ഫൂർത്തിയെ അറിയില്ല. അഹങ്കാരം ജീവനാണ്. ആ ജീവബോധം നമുക്ക് പിടിക്കണം. എപ്പോ പിടിക്കാം? ഇപ്പോ നിങ്ങളെ വീട്ടിൽ പോയി, വീട്ടിൽ പോയ ഉടനെ, വീട്ടില് നിങ്ങൾ പ്രഭാഷണത്തിന് പോകുന്നത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കണു. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ, അയ്യോ എന്നെ ഇങ്ങനെ പറയണമല്ലോ, എന്നെ ഇങ്ങനെ പറഞ്ഞുവല്ലോ, എന്നെ എന്നെ എന്നെ എന്നെ തോന്നും. അപ്പൊ നമുക്ക് കാണാം ഈ അഹം വൃത്തി എന്താണെന്ന് കാണാം. അഹം വൃത്തിയെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ കാണാൻ കഴിയും. ആരെങ്കിലുമൊക്കെ നമ്മളെ ചീത്ത പറഞ്ഞു, ഉടനെ കാണാം. ഇവിടെ യു വിൽ സീ എ വൈബ്രേഷൻ. എന്നെ പറഞ്ഞു, എന്നെ പറഞ്ഞു, വാതിലടച്ച ഉള്ളിലിരിക്കുക. ഈ എന്നെ പറഞ്ഞു, എന്നെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറയാൻ പാടുമോ എന്നൊന്നും പോകരുത്. എന്നെ പറയാതിരിക്കാൻ എന്തു വേണമെന്ന് ചിന്തിക്കരുത്. ആ എന്നെ എന്നുള്ള ആ ഒരു സ്ഫുരണമുണ്ടല്ലോ, ഒരു സ്പന്ദനം, ആ സ്പന്ദനത്തിനെ വിടാതെ ഗ്രഹിക്കുക. എന്നെ എന്നെ എന്നെ എന്നെ, ഞാൻ എന്നെ പറഞ്ഞു, ഈ ഞാൻ എന്താണ്? ഈ സ്പന്ദനം എവിടെ നിന്ന് പൊന്തുണു? അതെവിടെ നിന്ന് ചലിക്കണു? അതിങ്ങനെ നമ്മൾ ചകഞ്ഞുകൊണ്ടിരുന്നാൽ അത് എവിടെ ഉദിക്കുന്നുവോ അവിടെ അടങ്ങും. അടങ്ങുമ്പോ മറ്റൊരു അഹം നമ്മള് ഉള്ളിൽ തോന്നും, അത് അഹം സ്ഫൂർത്തി. അവിടെയാണ് ഈ സ്രോതസ്, ശാന്തി, ആനന്ദാനുഭവം, ചിദാനന്ദരൂപ ശിവോഹം എന്ന് പറഞ്ഞു. ആ ശിവോഹം, ശിവരൂപമായിട്ടുള്ള അഹം സ്ഫൂർത്തിയായി തെളിഞ്ഞു തുടങ്ങും. ക്രമേണ ആ സ്ഫൂർത്തിയും അടങ്ങും, സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. അതൊക്കെ നമ്മൾ പിന്നീട് കാണാം. ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
1: Om Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: മനുഷ്യന്റെ സാമൂഹ്യ നീതിക്ക് ഒരു തരത്തിലും നിരക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് സ്വീകരിക്കണം. അതിനെല്ലാം ഇനി വ്യാഖ്യാനിച്ച് ശരിയാക്കുന്നതിനും നല്ലത് പറഞ്ഞിട്ടുള്ള അബദ്ധം എന്ന് പറയുന്ന കുറച്ചുകൂടെ യോഗ്യതയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ വ്യാഖ്യാനിച്ച് ഇതിനെയൊക്കെ ശരിയാക്കി കൊണ്ടുവരണം, അത് വലിയ പാടാണ്. അതിന് പക്ഷെ അതിനെ അങ്ങ് തള്ളിക്കളയുക, അതാണ്. അതായത് അങ്ങനെയുള്ള ഭാഗങ്ങളെ, നല്ല ഭാഗങ്ങളെ സ്വീകരിക്കുക. മൊത്തം ഗ്രന്ഥങ്ങൾ അബദ്ധമൊന്നല്ല, അത് സ്വീകാര്യമായ ഭാഗങ്ങളെ സ്വീകരിക്കുക. അപ്പൊ ബ്രഹ്മസൂത്രം പഠിക്കുമ്പോൾ ഈ അപശൂദ്രാധികരണം പ്രക്ഷിപ്തം എന്ന് പറയുന്നതിന് നല്ലത്, അതിന് നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുക. ഇന്നത്തെ കാലത്തിന് നിരക്കാത്തതാണ്. സ്വീകരിക്കാവുന്ന ഭാഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ആർജവമായ നിലപാടെന്നാണ്. അതായത് സത്യസന്ധമായ നിലപാട് അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ബ്രഹ്മസൂത്രം പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ പലതവണ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്താണ്, ബ്രഹ്മസൂത്രം ചില അപശൂദ്രാധികരണം പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചതിന് ശേഷം ഇത് അസംബന്ധമാണ്, വെഡിത്തമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, ഇത് വേറെ ആരെങ്കിലും എഴുതി ചേർത്തതാണെന്ന് അല്ല. പക്ഷെ എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞിരുന്ന അങ്ങനെയല്ല, ഇത് ആചാര്യസ്വാമികൾ എഴുതി തന്നെയാണ്, ഇത് വേണം നടപ്പിലാകേണ്ടത്, ഇന്ന് നടപ്പിലാകുന്നില്ല, അതാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ സകല തകരാറുകൾക്കും കുഴപ്പം. ഈ ശൂദ്രന്മാര് വേദം പഠിച്ചതാണ് എന്നാണ് എന്നെ പഠിപ്പിച്ച ആൾ എന്നെ പഠിപ്പിച്ചത്. ഈ കാര്യത്തിൽ ഞാനും എന്റെ ഗുരുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ട്. അവസാനം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ശൂദ്രനായതുകൊണ്ടാണ് നീ ഇതിനെ സമർത്ഥിക്കുന്നത്, ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇത് യോജിക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കലും. അപ്പൊ ഇതിങ്ങനെയാണ് നടന്നു വരുന്നത്. ഇതിന്റെ സമ്പ്രദായം ഇതാണ്. ഇത് പഠിക്കുന്നവര് ഇത് ആ സമ്പ്രദായത്തിലൂടെ ഇന്നും ഇത് പഠിപ്പിച്ചു വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്ന ഇത്തരം വേദഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശുക്ലചതുർവേദത്തിൽ. പക്ഷെ ഇതിനെയൊന്നും ശങ്കരാചാര്യർ ഒരിടത്തും ഉദ്ധരിച്ചതായി കണ്ടിട്ടില്ല. അതായത് ശൂദ്രനും വേദം പഠിക്കാമെന്ന് പറയുന്ന ഭാഗം. പക്ഷെ വേദത്തിലും മറ്റും സ്ത്രീകളെ വേദം പഠിപ്പിക്കത്തില്ല. സ്ത്രീകൾ ഉപനിഷത്ത് ഭാഷ്യ സഹിതം പഠിപ്പിക്കുന്നിടത്ത് സ്ത്രീകളെ കേൾക്കാൻ അനുവദിക്കത്തില്ല. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലും മറ്റും ഭാഷ്യം പഠിപ്പിക്കത്തില്ല. ഇനി ഉപനിഷത്തുകൾ പഠിപ്പിക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ട് അത് ഉച്ചരിപ്പിക്കത്തില്ല. പുരുഷന്മാരുണ്ടെങ്കിൽ ഉച്ചരിക്കും, അത് ബ്രാഹ്മണരാണെങ്കിലും ഉച്ചരിപ്പിക്കത്തുള്ളൂ. അല്ലാത്തവർ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് എന്നെ പഠിപ്പിച്ച ആൾ പോലും അങ്ങനെയാണ്. വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ പറയും അത് പിന്നെ ഉച്ചരിക്കാൻ പാടില്ല, അത് ബ്രാഹ്മണരുണ്ടെങ്കിൽ ഉച്ചരിക്കാം, അല്ലാത്തവർ ഉച്ചരിക്കരുതെന്ന് പറയും. അപ്പൊ ഞങ്ങളെല്ലാം കയറി ഉച്ചരിക്കും. ഉച്ചരിക്കുമ്പോൾ ചോദിക്കും, നിങ്ങളൊക്കെ ബ്രാഹ്മണരാണ്? ഞങ്ങളും ഒക്കെ ബ്രാഹ്മണരാണെന്ന് പറയും. ഉച്ചരിക്കും എന്ന് പറയാം. പിന്നെ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഉച്ചരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളും ബ്രാഹ്മണരാണ് എന്ന് പറയും. അങ്ങനെ ഉച്ചരിച്ചാണ് ഇത് പഠിച്ചത്, അല്ലെങ്കിൽ പഠിക്കാൻ പാടില്ലെന്നാണ്. ഇതാണ് ഈ അധ്യയന ക്രമം. അവരവകാശപ്പെടുന്നത് ശങ്കരാചാര്യര് അന്ന് തുടങ്ങിവെച്ച ക്രമമാണ് ഞങ്ങളിന്നും പരിപാലിച്ചു വരുന്നത്. ഇതെല്ലാവരും അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാണ്, വേറെ ഒരാൾ എഴുതി ചേർത്തെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികളോട് അദ്വൈത ആചാര്യൻ എന്നുള്ളതിലേക്ക് നമുക്ക് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമില്ല. ഏറ്റവും അന്നത്തെ അദ്ദേഹത്തിന്റെ സമൂഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്മൃതികളെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ശങ്കരാചാര്യര് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരുടെ കാര്യത്തിനും ഇത് പറയേണ്ടി വരും. അപ്പോൾ പൂർവ്വമീമാംസയിലെ അപശൂദ്രാധികരണം പ്രക്ഷിപ്തം എന്ന് പറയേണ്ടി വരും. അതെല്ലാം അത് പറയുന്നതൊക്കെ പ്രയാസമാണ് അങ്ങനെ പറയുന്നതിന്. അതുകൊണ്ടിത് ആചാര്യസ്വാമികൾ എഴുതിച്ചത് തന്നെയാണ്. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിന് അതുകൊണ്ട് പറയുന്നു, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വ്യവഹാരെ ഭാട്ടനയം, കുമാരലഭട്ടന്റെ രീതിയെ സ്വീകരിച്ചോണം എന്നാണ്. വ്യവഹാരത്തിൽ അതായത് മറ്റ് ക്രിയാകലാപങ്ങളെല്ലാം വരുന്ന സമയത്ത് കുമാരലഭട്ടൻ എന്ത് പറഞ്ഞോ അതനുസരിച്ച് ചെയ്തോണമെന്നാണ്. കാരണം അദ്വൈതത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ലല്ലോ, കർമ്മകാണ്ഡത്തെക്കുറിച്ച് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വരുന്ന ഭാഗത്തെല്ലാം കുമാരലഭട്ടൻ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച്. കുമാരലഭട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ പൂർവ്വമീമാംസയുടെ മതം. പൂർവ്വമീമാംസ എന്ന് പറയുമ്പോൾ ഈ അവശൂദ്ര അധികരണത്തെ മറ്റും സ്വീകരിക്കുന്ന ഭാഗം. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളണമെന്നാണ്. അതുകൊണ്ട് സന്യാസത്തിന് പോലും ബ്രാഹ്മണേതരർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ബ്രാഹ്മണ സമുദായത്തിൽ ജനിക്കാത്തവർക്ക് സന്യാസത്തിന് അവകാശമില്ല എന്നുള്ളതാണ് സിദ്ധാന്തം. അതായത് അദ്വൈതികൾ ശങ്കര പരമ്പരയിൽപ്പെട്ടവർ സ്വീകരിച്ചിരിക്കുന്ന മുഖ്യമായ സിദ്ധാന്തം. പിന്നെ വേണ്ടി വന്നാൽ എന്നാണ്, അത് ശങ്കരാചാര്യർ അതിനെ അനുകൂലിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ശങ്കര മധുസൂദന സരസ്വതി പോലുള്ളവരൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ക്ഷത്രിയനും വൈശ്യനും സന്യാസമാകാം, അത്രമാത്രം സുരേശ്വരാചാര്യര് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും യോഗ്യനായി കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനുശേഷമുള്ള എന്താണ് ശൂദ്രൻ. ഈ ശൂദ്രൻ എന്ന് പറയുമ്പോൾ ഇത് ചതുർവർണ്ണത്തിൽ പെടുന്നേ ഉള്ളൂ, മനുഷ്യരിലായി പെടുന്നില്ല. ഇനി വർണ്ണ ബാഹ്യമായി കിടക്കുന്നുണ്ട് ബാക്കിയുള്ള ഭൂരിപക്ഷം. ന്യൂനപക്ഷമാണ് ചാതുർവർണ്ണത്തിൽ പെടുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിന് പുറത്താണ്, അവരെ വർണ്ണ ബാഹ്യരെന്ന് പറയും. അപ്പോൾ അവർക്കൊന്നും ഈ സന്യാസത്തിനും അവകാശമില്ല, അധികാരമില്ലെന്നാണ് ഈ ശങ്കര പരമ്പരയിൽ ഇന്നും അവർ വിധിച്ചു വരുന്നത്, സ്വീകരിച്ചു വരുന്നത് ആയിട്ടുള്ള നിയമം അതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ദോഷങ്ങൾ ഒരുപാട് വന്നു എന്നർത്ഥം. ഇങ്ങനെ സാമൂഹികമായി ഒരു സമത്വമില്ലാത്ത ഒരു വ്യവസ്ഥയെ സ്വീകരിച്ചതാണ് ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വിപത്ത്. ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം അതാണ്. ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ നാശം അതാണ്. അതായത് പുരോഹിതന്മാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചു. ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ പിൽക്കാലത്ത് വന്ന ദയാനന്ദ സരസ്വതി പോലെയുള്ള ആൾക്കാരെല്ലാം ഇതിനെ നിഷേധിച്ചുകൊണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതായത് ഈ വേദത്തിൽ വരുന്ന ഒരുപാട് അസംബന്ധങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും നിഷേധിക്കുകയും അങ്ങനെയുള്ള ഭാഗങ്ങളെ വേദമേ അങ്ങ് നിഷേധിച്ചു. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല, അദ്ദേഹത്തെയും ഹിംസിച്ചു കളഞ്ഞു. അതിനു മുമ്പ് തന്നെ ശ്രീബുദ്ധൻ, ഈ ശ്രീബുദ്ധൻ ഈ വേദത്തെ നിഷേധിച്ചത് തന്നെ ഇതിലെ ഹിംസയും ഇതിൽ വരുന്ന ഹിംസ എന്ന് വെച്ചാൽ ഇതിനെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ട്, വേദത്തിൽ അതുണ്ടെന്നുള്ളതല്ല, വേദത്തെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുകയും ഇത് ഒരു കാലത്ത് ഭാരതം മുഴുവൻ ഈ ആട്ടിന്റെ കരച്ചിലെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഒരു ആട് കരയുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തും യാഗം, എല്ലായിടത്തും ആട്ടിനെ കൊല്ലുക, യാഗത്തിൽ കൊല്ലുന്നത് ആടിനെയാണ്, അതിനെ വെട്ടുക. അപ്പോൾ അതിന്റെ കരച്ചിൽ ഭാരതത്തിൽ മുഴങ്ങിയെന്നാണ്. അപ്പൊ ആ സമയത്താണ് ശ്രീബുദ്ധൻ അവതരിച്ചിട്ട് ഈ ഹിംസയെ നിഷേധിക്കണം. അപ്പൊ വേദത്തെ അംഗീകരിച്ചുകൊണ്ട് ഹിംസയെ നിഷേധിക്കാൻ ഒക്കത്തില്ല, കാരണം വേദത്തെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ഹിംസാപരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പുരോഹിതന്മാർക്കെല്ലാം ഇറച്ചി തിന്നുന്നതിനുള്ള ആഗ്രഹം വന്നപ്പോൾ അവർ വേദത്തെ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, മാംസഭക്ഷണം അതിന്റെ ഒരു ഭാഗമാക്കി, എന്നിട്ട് മാംസഭക്ഷണത്തിന് വേണ്ടി വേദത്തിൽ ഹിംസയുണ്ടെന്ന് വരുത്തി തീർത്ത്. അപ്പൊ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ശ്രീബുദ്ധൻ, അതായത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ്, ആ കാരുണ്യം കൊണ്ട് വേദത്തെ തന്നെ അങ്ങ് നിഷേധിച്ചു. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റത്തില്ല, കാരണം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതിക്ക് പറ്റിയതുപോലെ പറ്റും, അദ്ദേഹത്തെ ഹിംസിച്ചു കളഞ്ഞു, അതേ അബദ്ധം പറ്റും. അതുകൊണ്ട് കാരണം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ഹിംസ പറഞ്ഞിട്ടില്ലെന്ന് വ്യാഖ്യാനിക്കാൻ പോകണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ വാദകോലാഹലങ്ങളിൽ ചെന്ന് കാടും, പിന്നെ കൈകൊള്ളവൻ അവസാനം ജയിക്കും. അതാണ് ഈ ശാസ്ത്രാർത്ഥവാദത്തിൽ അവസാനം സംഭവിക്കുന്നത്, എതിരാളിയെ അടിച്ചോടിക്കുക എന്നുള്ളതാണ്. ദയാനന്ദ സ്വാമിയൊക്കെ കാശിയിൽ വെച്ച് അടിച്ചോടിച്ചിട്ടുണ്ട് ശാസ്ത്രാർത്ഥവാദം നടത്തുമ്പോൾ. അപ്പൊ പിന്നെ അത് വരും. അപ്പൊ ഇത് മനസ്സിലായിക്കൊണ്ട് ശ്രീബുദ്ധൻ എന്ത് ചെയ്തു, ഇതിനെ അങ്ങ് നിഷേധിച്ചു, ഇതേ വേണ്ടെന്ന് പറഞ്ഞു, ഇതില്ലാതെ മതി എന്ന് പറഞ്ഞു. ഈ വേദത്തെ നിഷേധിച്ചിട്ട് ആ കാരുണ്യം കൊണ്ട് അദ്ദേഹം തത്വത്തെ ഉപദേശിച്ചു. അപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിഷേധിക്കേണ്ടി വന്നു, അല്ലാതെ ഈ വൈദിക ഹിംസയെ നിഷേധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ വന്നിട്ട് എന്ത് ചെയ്തു, വേദത്തെ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ശങ്കരാചാര്യ ബുദ്ധൻ ഇവിടുന്ന് നിഷ്കാസിതനായി പോയത്. അതുകൊണ്ടാണ് വേദത്തെ നിഷേധിച്ചുകൊണ്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്തു, ഇതിനെ അംഗീകരിച്ചു. വേദത്തെ അംഗീകരിച്ചുകൊണ്ട് അതിലെ ഹിംസയെ നിഷേധിക്കാൻ വേണ്ടി കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കുറച്ച്. കർമ്മകാന്ഡത്തെ പാടെ നിഷേധിച്ചില്ല, പക്ഷെ കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കുറച്ച്. കാരണം മോക്ഷത്തിന് അത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ മനുഷ്യനെ ആ കർമ്മകാന്ഡത്തിൽ നിന്ന് മാറ്റി ജ്ഞാനകാന്ഡത്തിലേക്ക് അവന്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടു. അതാണ് ശങ്കരാചാര്യ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. അപ്പോൾ കർമ്മകാന്ഡത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധയെ തിരിച്ച് ജ്ഞാനകാന്ഡത്തിലേക്ക് മാറ്റിയപ്പോൾ ഈ ഹിംസകൾ കുറഞ്ഞു. അതിന്റെ പേരിലുള്ള ഒരുപാട് ദോഷങ്ങൾ ശങ്കരാചാര്യർ പരിഹരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തെ ഒന്ന് രക്ഷിച്ചു. പക്ഷേ ആ ചാതുർവർണ്ണയത്തിന്റെ ഉച്ചനീചത്വങ്ങളെ കൂടി നിഷേധിക്കാനുള്ള വിശാല ബുദ്ധി ശങ്കരാചാര്യർക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ അങ്ങനെയൊരു ദീർഘവീക്ഷണം ഇല്ലാതെ പോയി. അതുകൊണ്ട് അതിനെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളെ പൂർവ്വമീമാംസയുടെ ചുവട് പിടിച്ച് തന്നെ അംഗീകരിച്ചു. അതിന്റേതായ ദോഷം പിൽക്കാലത്ത് നമുക്ക് ഉണ്ടാവുകയും ചെയ്തു. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ നാശത്തിന് പ്രധാന കാരണം വൈദേശിക ആക്രമണമോ വിദേശാധിപത്യമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഈ ഇവിടെ തന്നെ ഉണ്ടായ ഇത്തരം ദുർവ്യാഖ്യാനങ്ങളും സ്വാർത്ഥതയും ഒക്കെയാണ് ഇവിടുത്തെ നാശത്തിന് പ്രധാന കാരണമായി തീർന്നു. ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കുക. ഈ നമ്മുടെ ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം ഒന്ന് പഠിച്ചു നോക്കുക. ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഈ യാഗാദി കർമ്മങ്ങൾ, ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാർ, അവരുപദേശിക്കുന്നത് പുരോഹിതന്മാരാണ്. അവരെന്താണ് ഉപദേശിക്കുന്നത്? അർജുനന് ധനഞ്ജയൻ എന്നുള്ള പേരെന്തുകൊണ്ടാണ് വന്നത്? യാഗത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ധാരാളം ധനം സംഭരിച്ചുകൊണ്ടാണ് ധനഞ്ജയൻ എന്ന് പേര് വന്നത്. അപ്പോൾ ഈ രാജാക്കന്മാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് അന്ന് ധനഞ്ജയന്മാരാകുകയാണ്. അതായത് അന്യരാജ്യങ്ങളെ, അന്ന് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ്, അന്യരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ധനം കൊണ്ടുവരിക. ധനം കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്നിട്ട് യാഗം ചെയ്യണം. യാഗം ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് ഇതിന്റെ ഗുണം? പുരോഹിതനാണ്. എന്തുകൊണ്ട്? ഈ യാഗത്തിൽ കൊണ്ടുവന്ന ധനം മുഴുവൻ ചെലവഴിക്കണം എന്നുവെച്ചാൽ സർവസ്വ ദക്ഷിണ, സർവം ദക്ഷിണയായിട്ട് പുരോഹിതന് കൊടുക്കണം. അപ്പം അന്യരാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സമ്പത്ത് കൊണ്ടുവന്ന് യാഗം ചെയ്തിട്ട് പുരോഹിതന് അത് ദക്ഷിണയായിട്ട് കൊടുക്കുന്നു. അങ്ങനെ പുരോഹിതനായിട്ട് ദക്ഷിണമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ രാജ്യത്തിലെ സമ്പത്ത് മുഴുവൻ തീരും. തീർന്നു കഴിഞ്ഞാൽ എന്താണ്? ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്ന യുദ്ധം ചെയ്യുകയാണ്. ശത്രുവിന്റെ മുമ്പിൽ ഒരിക്കലും പിന്തിരിയാതെ യുദ്ധം ചെയ്യണം. അടുത്ത രാജ്യത്തെ വീണ്ടും ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം, ധനം കൊണ്ടുവരണം, യുദ്ധം ചെയ്യണം. അപ്പൊ സമ്പത്തെല്ലാം എവിടെ പോയി? പുരോഹിതന്റെ കയ്യിൽ വന്നു. അപ്പൊ ഈ സമ്പത്തെല്ലാം, അപ്പൊ സമ്പത്തിന്റെ നീതിപൂർവകമായ വിനിമയം സമൂഹത്തിൽ ഇല്ലാതെ വന്നു. മറിച്ച് യാഗമെല്ലാം ചൂഷണത്തിനുള്ള ഒരു ഉപാധിയായി മാറി, പുരോഹിത വർഗത്തിന്റെ ചൂഷണ ഉപാധികളായി മാറി. ഈ സമ്പത്തെല്ലാം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചു. ആ സമ്പത്ത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചപ്പോൾ രാഷ്ട്രം ദുർബലമായി. ഈ സമ്പത്തെല്ലാം ഇവരെന്ത് ചെയ്യും? ഇതെങ്ങനെ വിനിയോഗിക്കും? അതിനുവേണ്ടി സമ്പത്തെല്ലാം കൊണ്ടുവന്ന് അമ്പലങ്ങളിലും മറ്റും പൊന്നായും വെള്ളിയായും ഒക്കെ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ വിദേശത്ത് നിന്ന് കൊള്ളക്കാർ കടന്നു വന്നു, നീതിബോധമില്ലാത്ത കൊള്ളക്കാർ കടന്നു വന്നു ഇവിടെയുള്ള അമ്പലങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചു. സോമനാഥ ക്ഷേത്രമൊക്കെ എത്ര തവണ ആക്രമിച്ചു. എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? സമ്പത്തെല്ലാം അന്നത്തെ ട്രഷറി ആയിരുന്ന അമ്പലം എന്ന് പറയുന്നു, ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ്. ഇതൊക്കെയാണ് പൌരോഹിത്യത്തിന്റെ ദോഷം. അപ്പൊ രാഷ്ട്രങ്ങളെല്ലാം ഛിദ്രമായി, ദുർബലമായി. എന്തുകൊണ്ട്? എന്നും രാജാക്കന്മാരുടെ ജോലി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുക, പരസ്പരം അടിക്കുക, സമ്പത്തുണ്ടാക്കുക, യാഗം ചെയ്യുക. ആ യാഗത്തിലൂടെ ഇങ്ങനെ ഇതിന്റെ ദോഷവശമാണ് എന്നുവെച്ചാൽ ഇതിൽ നല്ല വശമില്ലെന്നല്ല പറയുന്നത്. യാഗത്തിന് മറ്റും നല്ല വശമുണ്ട്, പക്ഷേ ഈ പൌരോഹിത്യത്തിന്റെ ദോഷവശമാണ് ഈ പറയുന്നത്. എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ രാഷ്ട്രം ദുർബലമായി. ഈ യാഗത്തിന്റെ പേരിൽ വിദേശാധിപത്യം വന്നു, അതിന്റെ പേരിൽ ഇത് കൂടുതൽ നശിച്ചു. ഇതെല്ലാം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അവിടെ തൽക്കാലം അത് നമുക്കവിടെ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട പല ഭാഗങ്ങളും ഇതിനകത്തുണ്ട് എന്നൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വേദാധ്യയന സ്മൃതികളിൽ പണ്ട് ശൂദ്രർക്ക് നിഷേധിച്ചിരുന്നു, ശങ്കരാചാര്യർ അതിനെ അംഗീകരിച്ചിരുന്നു, പൂർവമീമാംസയിൽ അതിനെ അംഗീകരിച്ചിരുന്നു. നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാവരും ഇത്തരം ഈ ഒരു വ്യവസ്ഥിതി അംഗീകരിച്ചിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ ദർശനങ്ങളിലും ഒരു ദർശനത്തിലും അതിന് അപവാദം കിട്ടുന്നത് വളരെ കുറവാണ്. ഇതിനെ നിഷേധിച്ചത്, ശക്തമായി നിഷേധിച്ച ആചാര്യൻ ശ്രീബുദ്ധനാണ് നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാരതത്തിൽ നിലനിൽക്കാനും പറ്റിയില്ല, ഭാരതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു കളഞ്ഞു. ബാക്കി പിന്നീട് ആധുനികന്മാരായ ആചാര്യന്മാരെല്ലാം വീണ്ടും ഇതിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചു, അവരെയൊക്കെ ഹിംസിച്ചു. ഇതൊക്കെ നമ്മുടെ ആർഷ സംസ്കാരത്തിന്റെ ചില ദോഷങ്ങളാണ്. ദോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, ഇതിനുള്ള നന്മകളെക്കുറിച്ച് ചിന്തിക്കാം. അതാണ് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത് എന്നുവെച്ച, പരിനിഷ്ഠിതേ വസ്തുസ്വരൂപേ വിധി സംഭവതി. പരിനിഷ്ഠിതമായ വസ്തുവിൽ, സിദ്ധമായ വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വാദ് വിധേഹി. വിധിയെല്ലാം എന്താണ്? ക്രിയയെ ബോധിപ്പിക്കുന്നു, കർമ്മത്തെ, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കുന്നു. ക്രിയ എന്ന് പറയുന്നത് പരിനിഷ്ഠിതമല്ല, അതായത് പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കേണ്ടതാണ്. യാഗം എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ട എല്ലാ സംഭാരങ്ങളും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാം സംഭരിച്ചു വച്ച് പ്രവർത്തിച്ച് അവസാനം ആ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ യാഗം നിഷ്പന്നമായി, അതിന്റെ എല്ലാ സങ്കല്പങ്ങളും പൂർത്തിയായി വരുമ്പോൾ യാഗം പൂർത്തിയായി. അപ്പോ അതെങ്ങനെയുള്ളതാണ്? അത് ക്രിയാവിഷയമാണ്, യാഗവിഷയമാണ്. വിധി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. പരിനിഷ്ഠത വസ്തു എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കേണ്ടതെല്ലാം നേരത്തെ ഉള്ളതാണ്. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് പരിനിഷ്ഠിത വസ്തുവാണ്, അത് അനാദി അനന്തമായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വ വിധേഹി. വിധി എന്ന് പറയുന്നത് എന്താണ്? ക്രിയാവിഷയത്വ, അത് ക്രിയയാണ് അതിന്റെ വിഷയം. അതുകൊണ്ട് വിധി ഒരിക്കലും ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല, വേദം ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല. അത് സിദ്ധമായൊരു വസ്തുവാണ് എന്നാണ്. തസ്മാത് കർമ്മ അപേക്ഷിത കർത്തൃസ്വരൂപ ദേവതാദി പ്രകാശനേന ക്രിയാവിധിശേഷത്വം വേദാന്താന. തസ്മാത്, അതുകൊണ്ടെന്താണ്? കർമാപേക്ഷിത കർത്തൃ സ്വരൂപ ദേവതാദി പ്രകാശനേന. കർമ്മം അപേക്ഷിക്കുന്ന, കർമ്മത്തിനാവശ്യമായി വരുന്ന കർത്താവ്, ദേവത തുടങ്ങിയൊക്കെ വ്യക്തമാക്കുന്നു, പ്രകാശിപ്പിക്കുന്നു വേദം. അതുകൊണ്ട് ക്രിയാവിധിശേഷത്വം വേദാന്താന. അങ്ങനെയുള്ള ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്ത ഉപനിഷത്ത്. ക്രിയാവിധികൾ, സ്വർഗകാമോ യജേത തുടങ്ങിയ ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്തങ്ങൾ എന്നാണ്. ക്രിയാവിധിശേഷത്വം വേദാന്താന. അല്ലാതെ വേദാന്തം ഉപനിഷത്ത് ഒരിക്കലും പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് പൂർവമീമാംസകർ പറയുന്നത്. അഥ പ്രകരണാന്തര ഭയാദ്നേ ഏത അഭ്യുപഗമ്യതേ. അപ്പൊ ഇതിന് അദ്വൈതികൾ പറയും, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ലല്ലോ, വേദത്തിൽ രണ്ട് കാണ്ഡമുണ്ട്, പൂർവകാന്ഡം ഉത്തരകാന്ഡം. പൂർവമീമാംസ ഉത്തരമീമാംസ കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം. ഈ പറയുന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന ജ്ഞാനകാന്ഡമാണ്, അന്യപ്രകരണമാണ്. ഇവിടെ സന്ദർഭം മാറിയിരിക്കുന്നു, കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമല്ല ഇത്. തത്വജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടെ പരസ്പരം കൂട്ടിക്കിട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം, പ്രത്യേകമായി തന്നെ മനസ്സിലാക്കണം. ഇത് തത്വജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്, കർമ്മത്തെയല്ല. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്നത് ശരിയല്ല. അതാണ് പ്രകരണാന്തര ഭയ, ഇത് അന്യപ്രകരണമാണ് എന്നുള്ളത് കൊണ്ട് ഏത അഭ്യുപഗമ്യതി. ഈ രണ്ട് പ്രകരണങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു അർത്ഥത്തെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ അദ്വൈതിയോട് മീമാംസകൻ പറയുകയാണ്, തഥാപി സ്വവാക്യകഥ ഉപാസനാദി കർമ്മപരത്വം. അങ്ങനെയാണെങ്കിൽ തന്നെയും ഉപനിഷത്തെന്ന് പറയുന്നത് കർമ്മപരമാണ്. ഈ ഉപനിഷത്തിനെ പൂർവകാന്ഡത്തോട് ബന്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇത് കർമ്മപരമാണ്. എന്തുകൊണ്ട്? തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നു ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. ത്വം നീ എന്താണ്? ആ നീ തത് അസി, ആ അതാണെന്ന് നീ നിന്നെ ധ്യാനിക്കുക. വാസ്തവത്തിൽ അതല്ല, പക്ഷെ അത് അതാണെന്ന് ധ്യാനിക്കുക. അതെന്ന് വെച്ചാൽ ആ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. നീ ബ്രഹ്മമല്ല, പക്ഷെ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. അഹം ബ്രഹ്മാസ്മി ഇതി ഉപാസീതാന്നൂടെ അവർ പറയും മീമാംസകരത്. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഉപാസിക്കുക. നീ വാസ്തവത്തിൽ ബ്രഹ്മമല്ല, പക്ഷെ നീ ബ്രഹ്മമാകുന്നു എന്ന് ധ്യാനിക്കുക എന്നാണ്. ഉപാസീത എന്ന് വെച്ചാൽ ധ്യാനിക്കുക എന്നാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ ഒരു ക്രിയയാണ്, മാനസിക വ്യാപാരമാണ്. താൻ വാസ്തവത്തിൽ എന്തല്ലയോ അതാണെന്ന് അവിടെ നിരന്തരമായി കൽപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൽപ്പിക്കുമ്പോൾ എന്തായി? അതൊരു പ്രവൃത്തിയാണ്, മാനസിക ക്രിയയാണ്. യാഗത്തോട് ബന്ധമായ ഉപാസനകളുണ്ട്, ആ ഉപാസനകളെയും മാനസിക ക്രിയകളായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതാണ് അവിടെ ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. കർമ്മം കേവലമായ കർമ്മങ്ങളുണ്ട്, ഉപാസന കൂടാത്ത കർമ്മങ്ങളുണ്ട്, ഉപാസന സമുച്ചിതമായ കർമ്മങ്ങളുമുണ്ട്. ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം. അപ്പൊ കർമ്മത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചില ധ്യാന കർമ്മങ്ങളെ നിർദ്ദേശിക്കും, അതും കർമ്മത്തോടൊപ്പം ചെയ്യണം. അതിന് ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയും. ഇത് അതുപോലെ ഈ ഉപനിഷത്ത് ഭാഗങ്ങളിലുള്ള തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. താൻ വാസ്തവത്തിൽ ആ ബ്രഹ്മമല്ല, പക്ഷേ താൻ അതാണെന്ന് ഉപാസിക്കുക, ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ എടുക്കേണ്ടി വരും ഉപനിഷത്ത് ഭാഗങ്ങളെ എന്നാണ്. എന്നാലും ഇത് നിർഗുണ ബ്രഹ്മ അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് അംഗീകരിക്കാൻ സാധ്യമല്ലെന്നാണ്. തസ്മാത് ന ബ്രഹ്മണ ശാസ്ത്രയോനിത്വം ഇതി പ്രാപ്തി ഉച്ചതി. അതുകൊണ്ടെന്താണ്, ബ്രഹ്മത്തിന് ശാസ്ത്രം പ്രമാണമല്ല എന്നാണ് ഭാട്ട മീമാംസക മതം. ഇതി പ്രാപ്തി ഉച്ചതി. സമാധാനം പറയുന്നു അദ്വൈതി പറയുന്നു, തത്തു സമന്വയ. തത്തു സമന്വയ എന്നാണ്, തത്വ സമന്വയാതെന്ന് ചിലർ തെറ്റിച്ച് ഉച്ചരിക്കാറുണ്ട്, അങ്ങനെ ഉച്ചരിക്കരുത്. തത്തു സമന്വയാ എന്നാണ്. ഇനി സൂത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്. തു ശബ്ദ പൂർവപക്ഷ വ്യാവൃത്തിയർത്ഥ. തു ശബ്ദം പൂർവപക്ഷ വ്യാവൃത്തിക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ പൂർവപക്ഷത്തെ നിഷേധിക്കാൻ വേണ്ടിയാണ്. അത് ഇതുവരെ പറഞ്ഞ ഈ പൂർവപക്ഷത്തെ തു എന്നുള്ള ശബ്ദം കൊണ്ട് നിഷേധിക്കുന്നു. അതായത് താൻ പറയാൻ പോകുന്ന സിദ്ധാന്തത്തിന് എതിരായ പല വാദമുഖങ്ങളും വരും എന്ന് സൂത്രകാരൻ മനസ്സിലാക്കിക്കൊണ്ട് ആ വാദങ്ങളെയെല്ലാം നിഷേധിക്കുന്നതിന് വേണ്ടി ന എന്നുള്ള അർത്ഥത്തിൽ തു എന്ന് പറയുന്ന ശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുകയാണ്. തു എന്നുള്ള ശബ്ദത്തിന് ന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമുണ്ട്. അപ്പോൾ തു എന്ന് പറഞ്ഞാൽ ന എന്നർത്ഥം. ന നിങ്ങൾ ഇതുവരെ പറഞ്ഞതൊന്നും ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പൂർവപക്ഷം സൂത്രത്തിലല്ലോ വേണ്ട, അത് കണ്ടുകൊണ്ടാണ് സൂത്രകാരൻ ഈ സൂത്രത്തെ രചിച്ചിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് തത് ശബ്ദത്തിന്റെ അർത്ഥം പറയുന്നത്, തത് തു പോട്ടെ ന എന്നുള്ള അർത്ഥമായി ന എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. തത് സമന്വയ എന്ന് ന തത് സമന്വയ. നിങ്ങളീ പറഞ്ഞത് ശരിയല്ല. എന്താണ് പറഞ്ഞത്? വേദാന്തവാക്യം പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല, ഉപനിഷത്തുകൾ വിധി കാണ്ഡവുമായി ബന്ധപ്പെട്ടതാണ്, വിധിയെയും നിഷേധവുമായി ബന്ധപ്പെട്ടതാണ്, കർമ്മങ്ങളെ സ്തുതിക്കുന്നതിനോ നിന്ദ്യങ്ങളായതിനോ നിഷേധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് വേദാന്തവാക്യങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ വേദം മുഴുവൻ ക്രിയയുമായി ബന്ധപ്പെട്ടതാണ്, ക്രിയയെ ബോധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഉപനിഷത്ത് അദ്വൈത ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നുള്ള ഭാട്ട മീമാംസക മതത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ന എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നു തത് സമന്വയാത്. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ്. അതിനടുത്ത് പറയുന്നു തത് ബ്രഹ്മ സർവജ്ഞം സർവശക്തി ജഗത് ഉത്പത്തി സ്ഥിതി ലയ കാരണം വേദാന്ത ശാസ്ത്രാദേവ അവഗമ്യതേ. തത് ബ്രഹ്മ സർവജ്ഞമാണ്, സർവശക്തിയാണ്, അതെല്ലാം മുമ്പ് പറഞ്ഞതാണ്, സർവശക്തനാണ്. ജഗത് ഉത്പത്തി സ്ഥിതി ലയ കാരണം, ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയം ഇതിനെല്ലാം കാരണമാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മം വേദാന്ത ശാസ്ത്രാദ് ഏവ അവഗമ്യതേ, വേദാന്ത ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ എന്നാണ്. വേദാന്ത ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ, മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, ശാസ്ത്ര യോനിത്വം എന്ന് പറഞ്ഞ ആ ഭാഗത്ത് പറഞ്ഞത് തന്നെയാണ്. കഥം എങ്ങനെ ചോദ്യമാണ്. കഥം എന്ന് പറയുന്ന ശബ്ദം ചിലടത്ത് ചോദ്യാർത്ഥത്തിൽ പ്രയോഗിക്കും, ചിലടത്ത് നിഷേധാർത്ഥത്തിൽ നാന്നുള്ള അർത്ഥത്തിൽ വരും, ചിലടത്ത് ആക്ഷേപം അങ്ങനെ സംഭവിക്കത്തില്ല എന്നുള്ള ആക്ഷേപാർത്ഥത്തിൽ പ്രയോഗിക്കും. ഇവിടെ ചോദ്യാർത്ഥത്തിലാണ് ഇവിടെ ശിഷ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് സമന്വയാ. അതിനെ വ്യാഖ്യാനിക്കുന്നു,
4: ഓം നമഃശിവായ.
5: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
4: ഓം നമഃശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Shari Indriya Sankhada Atmatvena Gataam Dhyam Nityatma Jyotisha Deeptam Nishimshandi Sukhadeha. അത് ആ സാക്ഷിബോധം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ഈ സാക്ഷിബോധം എന്ന് പറഞ്ഞാൽ വെറുതെ പറയും എന്താണ്, ഒരു സാക്ഷിയായിട്ട് നിന്ന് ഇതിനെയൊക്കെ കാണുക. ഇത് സാമാന്യമായി പറയുന്ന കാര്യങ്ങളാണ്. സാക്ഷിയായിട്ട് നിന്ന് ഇതിനെ കാണുക, സാക്ഷി എന്ന് പറയുന്നത് ഇതിനെയൊന്നും കാണുന്നവനല്ല, പിന്നെ ഇങ്ങനെ സാക്ഷിയായിട്ട് നിന്ന് കാണാം. ഇതിനെ കാണുന്നവൻ ആരാണോ, സുഖിയും ദുഃഖിയുമായിരിക്കുന്നവനാണ് കാണുന്നത്, ചിതാഭാസൻ അല്ലെങ്കിൽ ജീവൻ, അവനെ ഇത് കാണാൻ കഴിയും. പിന്നെ സാക്ഷിയായിട്ട് നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനൊരു അർത്ഥമുണ്ട്. സാക്ഷിയായാൽ പിന്നെ അവിടെ കാണലില്ല. എന്തുകൊണ്ട്? കാണൽ വികാരമാണ്. സാക്ഷിയെ കുറിച്ച് പറഞ്ഞു, എന്നൊരു വികാരമാണ്. പിന്നെ എന്തായി വിദ്യ സംഭവിക്കുന്നത്? എന്താണ് വിദ്യയുടെ ഫലം? അതെങ്ങനെ തന്നെ സംഭവിക്കുന്നു? അങ്ങനെ പറയുന്നത് ശരീരേന്ദ്രിയ സംഘാത ആത്മത്വന ഗതാന്തിയും നിത്യാത്മജ്യോതിഷാ ദീപ്ത. ഇതെല്ലാം സംഭവിക്കുന്നത് ബുദ്ധിയിലാണ്, അറിവിലാണ്, ചിതാഭാസനിലാണ്, ജീവഭാവത്തിലാണ്. അവിടെ ആ ചിതാഭാസൻ അവിവേകത്തോടുകൂടിയിരിക്കുന്നു, വിവേകത്തോടുകൂടിയിരിക്കുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസം മാത്രം. ആ വിവേകം എവിടെ സംഭവിക്കുന്നു? തന്റെ അന്തകരണത്തിൽ. അതിനപ്പുറമൊന്നും അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സംഭവിക്കത്തില്ല. അതിനപ്പുറമുള്ള ഒരു അനുഭവവും അദ്വൈത സിദ്ധാന്തം അംഗീകരിച്ചംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏതനുഭവമായാലും ശരി, അനുഭവം എന്നുള്ള നിലയ്ക്ക് അതെല്ലാം തുല്യമാണ്. നിങ്ങൾ എന്തിനനുഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അല്ല ആത്മാവിനെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും, ആത്മാവിനെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ചോദ്യം വരും, ആരാനുഭവിച്ചത്? ചിതാഭാസൻ ജീവൻ. അല്ല ആത്മാവ് സ്വയം ആത്മാവിനെ അനുഭവിച്ചില്ല എന്നുള്ളത് സാക്ഷി നിർവീകാരനാണ്. അത് സ്വയം അനുഭവിക്കുന്നില്ല, സ്വയം അനുഭവിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അനുഭവത്തിന് എന്തിനാ സ്വയം അനുഭവിക്കേണ്ട ആവശ്യം വരുന്നത്? അതിന്റെ സ്വരൂപത്തെ അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അനുഭവ സ്വരൂപമാണ് അതിനെ അനുഭവിക്കേണ്ട കാര്യം. എന്നാലും പറയും, വ്യവഹാര ഭാഷയിൽ തത്വത്തെ അങ്ങനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറയുമ്പോൾ ശാസ്ത്രവും ആചാര്യന്മാരും എല്ലാം ഇതിൻ്റെ അനുഭവത്തെ കുറിച്ച് പറയും. ആത്മാനുഭവമൊന്നും ആത്മസാക്ഷാത്കാരമൊന്നും എല്ലാം പറയും. അങ്ങനെ പറയുന്നതിന് താല്പര്യം എന്താണ്? പറയുന്നത് ശരീരേന്ദ്രിയ സംഘാത ആത്മത്വേന ഗതാന്തിയും. ശരീരേന്ദ്രിയ സംഘാതത്തെ ഇപ്പൊ താൻ ഗ്രഹിച്ചിരിക്കുന്നു, ഈ ബുദ്ധി ഗ്രഹിച്ചിരിക്കുന്നു. ഏത് ബുദ്ധിയാണ്? ഇതിനോട് താതാത്മ്യഭാവത്തിൽ വന്ന ബുദ്ധി തന്നെ ഇതിനെ ഗ്രഹിക്കുന്നു. ഇതിനോട് വരുന്ന ആ താതാത്മ്യഭാവം തന്നെ ഇതിന്റെ ഗ്രഹണമാണ്. ശരീര ഇന്ദ്രിയങ്ങളിലോടുകൂടി ബുദ്ധിക്ക് താതാത്മ്യമാണ്. ആ താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീര ഇന്ദ്രിയാദികളുള്ള അഹം എന്ന് പറയുന്ന ബോധം, അതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത്. താതാത്മ്യം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമല്ല, കേവലമായ മറിച്ച് സ്വാനുഭവമാണ്. ശരീരത്തിൽ അഹം ഞാനെന്നുള്ള ബോധം, അല്ലെങ്കിൽ ഇതെന്നുള്ള ബോധം, ഏതാനും വന്നോ അവിടെ ആ താതാത്മ്യം സംഭവിച്ചു. അത് തന്നെ താതാത്മ്യം. ആ ബോധമാണ് ശരീരത്തെ ബോധിപ്പിക്കുന്നത്. ഇത് തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നത് പോലെ സുഖദുഃഖാദികളിൽ സംഭവിക്കുന്നു. സുഖദുഃഖാദികളുടെ താതാത്മ്യം എന്താണോ അഹം സുഖി എന്നുള്ള അനുഭവം, അതാണ് സുഖദുഃഖാദികളുടെ താതാത്മ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടതിന് താതാത്മ്യം എന്ന് പറയുന്നു? അവിടെ സുഖം എന്ന് പറയുന്ന വിഷയത്തെയും ബോധത്തെയും നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നു. അഹം എന്ന് പറയുന്ന ബോധത്തിന്റെ തന്നെ സ്ഫുരണമാണ്. ദുഃഖം അന്ധക്കരണത്തിന്റെ പരിണാമമാണ്. ഇതിനെ വേർതിരിച്ചിട്ട് ഇത് ദുഃഖമാണ്, ഇത് ബോധമാണെന്ന് ആർക്കും വേർതിരിക്കാൻ സാധ്യമല്ല. എപ്പോൾ ഈ അനുഭവം ഉണ്ടോ അപ്പോൾ വേർതിരിക്കാൻ സാധ്യമല്ല. ഇനി വേർതിരിച്ചാൽ നമുക്ക് അതിനെ താത്വികമായി വേർതിരിക്കാൻ പറ്റും, വിവേകത്തിന്റെ തലത്തിൽ വേർതിരിക്കാൻ പറ്റും. ആ വിവേകത്തിന്റെ തരത്തിലുള്ള വേർതിരിവാണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ല അനുഭവത്തിലെ മാറ്റമല്ല സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അനുഭവത്തിൽ മാറ്റം വരുന്നതാണ്. അനുഭവത്തിൽ മാറ്റം വരത്തില്ല. അനുഭവം ഇങ്ങനെ, അതുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് വീണ്ടും അംഗീകരിക്കുന്നത്. തത്വജ്ഞാനിക്കും പ്രാരബ്ധം എന്ന് പറയുന്നത് കൊണ്ടാണ്. തത്വജ്ഞാനിക്കും ശീതോഷ്ണാദികൾ ശീതോഷ്ണാദികളായി തന്നെ അനുഭവിക്കും. ഉഷ്ണ ഉഷ്ണമായിട്ടും ശീതം ശീതമായിട്ടും തന്നെ അനുഭവം. ചെറിയ ശരീരത്തിലുള്ള അഹംബുദ്ധിയോ, ശരീരത്തിലുള്ള അഹംബുദ്ധി നഷ്ടപ്പെടത്തില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലും ശരീരത്തിലുള്ള അഹംബുദ്ധി നഷ്ടപ്പെടുത്തുന്നു, ഇതം ബുദ്ധി നഷ്ടപ്പെടുത്തുന്നു. തത്വജ്ഞാനിക്കും ഇതം ബുദ്ധി നിലനിൽക്കുന്നതാണ്, ഇത് അഗ്നിയാണ്, ഇത് ജലമാണെന്നുള്ള ഇതം ബുദ്ധി നശിക്കുന്ന നശിച്ചപ്പിന്റെ വ്യവഹാരമില്ല. അത് നശിക്കുന്ന സുഷുപ്തിയിലേ ഉള്ളൂ, ഇതം ബുദ്ധി നശിക്കുന്നു, അവിടെ വ്യവഹാരമില്ല. വ്യാഗ്രത്തിലിരിക്കുന്നു ആ ഇതം ബുദ്ധി നശിക്കും. അത് ബാഹ്യവുമായ പദാർത്ഥങ്ങളിൽ എങ്ങനെയാണോ ഇതം ബുദ്ധി ഇരിക്കുന്നത്, അതുപോലെ ശരീരത്തിലും ഇരിക്കും, തത്വജ്ഞാനിയിലും ഇരിക്കുന്നു. ഇത് ആരുടെ ശരീരമാണ് എന്ന് ചോദിച്ചാൽ തത്വജ്ഞാനി എന്ത് പറയും? ഇതിൻ്റെ ശരീരമെന്ന് പറയില്ല, ഇതിൻ്റെ ശരീരമാണ് എന്നേ പറയാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ കൃത്രിമമായ ഭാഷയിൽ പറയും, ചിലർ തത്വജ്ഞാനം ഉണ്ടെന്ന് ഭാവിക്കാൻ വേണ്ടി തന്നെ കുറിച്ച് പറയും, ഇത് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ഫലത്തിൽ ഒന്ന് തന്നെ, ഇത് എന്ന് പറയുന്നത് എനിക്ക് വിവേകമുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തിന് വേറെ കാണുന്നു, അത് ശരീരം ഇതാണെന്നൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അവനറിയാം ഇതെന്ന് പറയുന്ന ഞാൻ തന്നെ. ഈ ഇത് എന്ന് പറയുന്ന ആള് തലവേദനയായി ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് എന്താ പറയുന്നത്, എൻ്റെ തലത്തിൻ്റെ ഈ ഭാഗത്തൊരു വേദനയുണ്ടെന്ന്. അവിടെ ഇതിന് വേദനയെന്ന് പറയത്തില്ല, അവൻ മറന്നു, നമ്മൾ ഡോക്ടറെ ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേദനയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ ശരീരത്തിൽ എവിടെയെങ്കിലും കൈവച്ചിട്ട് വേദനയുണ്ടോ ഇവിടെയുണ്ട് എന്ന് തന്നെ പറയും. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറയും, തത്വജ്ഞാനി അത് അതിന് വേദനയുണ്ട്, അതിനെ ഒന്ന് ചികിത്സിക്കുന്നു. അപ്പോൾ അഹം ഇതം ബോധം ശരീരത്തിൽ ഉണ്ടായിരിക്കും, തത്വജ്ഞാനം കൊണ്ട് അത് മാറത്തില്ല, വിവേകം കൊണ്ടത് മാറത്തില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, അതില്ലാതാകണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണമെങ്കിൽ ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ചിട്ട് സമാധിയിലിരിക്കണം. അപ്പോൾ അനുഭവമില്ല, അത് രണ്ടും അല്ലെങ്കിൽ ഉറങ്ങാനുള്ള മരുന്ന് കഴിച്ചാൽ അഹം ഇതം ബുദ്ധി രണ്ടും കാണത്തില്ല, അല്ലാതെ അത് ബോധത്തിൽ ഉണ്ടെന്നിരിക്കുമ്പോൾ അതൊക്കെ ഇല്ലാതാകുന്നു എന്നാണ് നമ്മുടെ ധാരണ. അബദ്ധമാണോ എന്നത്? പിന്നെ അഹംബുദ്ധി നശിക്കണം, അഹംബോധമില്ല എന്നെല്ലാം പിന്നെ പറയുന്നത് എന്തിനാ? അത് അജ്ഞന്റേത് അഹംബുദ്ധി, അതുപോലെയല്ല വിവേകിയുടേത് അഹംബുദ്ധി, അതുപോലെയല്ല തത്വജ്ഞാനിയുടേത്, അതിനൊക്കെയുള്ള വ്യത്യാസം അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വ്യത്യാസം? നമ്മൾ പറയുന്നത് നിത്യാത്മജ്യോതിഷാദിയുക്തം, ഇത് ഈ അനുഭവം അഹം ബോധം ഇത് ബോധം ഇതെല്ലാം ഈ ശരീരനാശം വരെ തുടരുന്നത്. ഈ ശരീരനാശം എന്ന് പറയുന്നത് തന്നെ ശരീരനാശം കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. ശരീരം നശിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല, ചിലപ്പോൾ വീണ്ടും ശരീരം വരാം. പക്ഷേ ഇവിടെ വിവേകം കൊണ്ട് ഉള്ള നാശം എങ്ങനെ? നിത്യാത്മജ്യോതിഷാദീപ്തം, ഇത് നിത്യാത്മജ്യോതിഷ് കൊണ്ട് പ്രകാശിക്കുന്നതാണ്, ആത്മജ്യോതിഷനാണുള്ള പ്രകാശമാണ്. ഞാൻ ദുഃഖി, ഞാൻ സുഖിയാണെന്നുള്ള അനുഭവം, അതുപോലെ ഇതെൻ്റെ ശരീരമാണെന്നുള്ള അനുഭവം, ഞാൻ ശരീരമാണെന്നുള്ള അനുഭവം, ഇതെല്ലാം ആത്മജ്യോതിഷനാൽ ആത്മജ്യോതിഷിൽ പ്രകാശിക്കുന്നതാണ് എന്നുള്ള വിവേകം, എന്നുള്ള വിവേകം കൊണ്ട് വിശിംഷന്തി സുഖാദേഹ, ആ വിവേകത്തിലൂടെ ഗ്രഹിക്കുന്നു. തത്വജ്ഞാനി ഈ ശരീരത്തിലുള്ള അഹംബോധം, പ്രപഞ്ചത്തിലുള്ള ഇതം ബോധം, ഇതെല്ലാം ശരീരനാശം വരെ നിലനിൽക്കുന്നതാണെങ്കിലും ഈ വിവേകത്തിലൂടെ നിത്യാത്മജ്യോതിഷാദീപ്തം എന്നുള്ള വിവേകത്തിലൂടെ ഇതിനെ ഗ്രഹിക്കുന്നു. അതാണ് അജ്ഞനിൽ നിന്നുള്ള വ്യത്യാസം. വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസമാണ്, അല്ലാതെ വ്യത്യാസമില്ല. അജ്ഞന്റെയും ജ്ഞാനിയുടെയും അനുഭവത്തിൽ വ്യത്യാസമില്ല എന്ന് ചോദിച്ചു. ആ അനുഭവത്തിലുള്ള വ്യത്യാസത്തെയാണ് പറയുന്നത് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസം, അത് കാര്യമായ വ്യത്യാസമാണ്. പക്ഷെ ആ വ്യത്യാസത്തിന് അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യത്യാസങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ശരീരത്തിൽ ഉള്ള ആത്മബോധം സർവപ്രാണി സാധാരണമായിരിക്കുന്നു, തത്വജ്ഞനിൽ വിവേകം വരുന്നു. എന്താണ് ആ വിവേകം? ഇത് ഈ ബോധം സ്വദിക്കാദി ഉൾപ്പെടെയുള്ള സർവ്വതും ആത്മജ്യോതിഷനാൽ അനുഭവപ്പെടുന്നതാണ്. തൻ്റെ സ്വരൂപം കേവല ആത്മജ്യോതിഷാണ്, അത് നിർവികാരമാണ്, അതുകൊണ്ട് അതിൽ ഈ അഹന്താദി വികാരങ്ങളില്ല, അഹമിതം തുടങ്ങിയ വികാരങ്ങളില്ല. ഈ ബോധം, ഇത് നിശ്ചയാത്മകമായ ബോധം, ഈ ബോധത്തിൽ അജ്ഞാന സംശയാദികളൊന്നുമില്ലാത്ത ഈ ബോധം, ഈ ബോധം ഈ ശരീരബോധത്തെ ബാധിക്കത്തില്ലേ? ഈ ബോധം ശരീരബോധത്തെ ബാധിക്കും. പക്ഷെ ബാധയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ശരീരബോധം ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ബാധയുടെ സ്വഭാവം അതാണ്. ഒരു വസ്തുവിൻ്റെ വാസ്തവ ബോധമുണ്ടായാൽ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന അവാസ്തവ ബോധങ്ങൾ ഇല്ലാതാകുന്നു, അത്രയുള്ളൂ. അത്രേ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ അവാസ്തവ ബോധം എന്താണോ, ഞാൻ വികാരിയാണ്, എന്നിൽ സുഖദുഃഖങ്ങളുണ്ട്, ഈ ശരീരം എൻ്റേതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തോടു കൂടിയവനാണ്, ഇങ്ങനെയുള്ള അവാസ്തവമായ ബോധം, ഇതിന് മിഥ്യാബോധം എന്ന് പറയുന്നു. ഈ ബോധങ്ങളെ ബാധിക്കുന്നു. ഈ ബോധങ്ങളെ ബാധിക്കുമ്പോൾ ഈ അനുഭവം തുടരുമോ? ഞാൻ എന്നെ തുടർന്ന് വരുന്ന വികാര വിചാരങ്ങൾ, ശരീരബോധം, ഇതിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബോധത്തെ ഇല്ലാതാക്കുകയാണോ? ബാധ എന്ന് പറയുന്നുണ്ട്, അത് ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ സത്യസ്ഥിതി ബോധിക്കുന്നു. ഒരു മരീചിക കണ്ടിട്ടത് ജലമല്ല എന്ന് ബോധിക്കുന്നു, പക്ഷെ ആ അനുഭവം ജലപ്രതീതി അത് തുടരുന്നു. അതുപോലെ തത്വജ്ഞനും എന്ത് ചെയ്യുന്നു, ഈ സുഖാദികളെ വേർതിരിക്കുന്നു തന്നിൽ നിന്ന്, വിശിംശന്തി, അതിനെ വ്യത്യസ്തമാക്കുന്ന അനുഭവം കൊണ്ട് അതിൻ്റെ പ്രതീതി നിലനിൽക്കുന്നു ഇല്ലേ എന്നുള്ളത് ഒരു പ്രാധാന്യമില്ല. കാരണം പ്രതീതി ഇല്ലാത്തതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. കാരണം സുഷുപ്തിയിൽ ഇതിൻ്റെ പ്രതീതിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും വിശേഷം ഉണ്ടായി. എത്രയോ കാലം താൻ സുപ്തനായിരുന്നു, അഹംബോധവും ഇദംബോധവും ഒന്നും ഇല്ലാതെ എന്താ വിശേഷം ഉണ്ടായി? ഈ പ്രതീതി ഇല്ലാതിരിക്കാതുകൊണ്ട് യാതൊരു വിശേഷം. താൻ സമാധിയിൽ പോയിരുന്നു പ്രതീതിയെ നശിപ്പിച്ചാലും, അബോധനായി ഈ പ്രതീതി ഇല്ലാതാക്കിയാലും വിശേഷിച്ചൊന്നുമില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ പ്രതീതി അത് കൂടുതൽ എന്ത് ചെയ്യുന്നു, ഈ സാക്ഷിബോധം കൊണ്ട്, സാക്ഷിയെക്കുറിച്ചുള്ള ബോധം കൊണ്ട്, ആ സാക്ഷിയെക്കുറിച്ചുള്ള സംശയരഹിതമായ ജ്ഞാനം എന്ത് ചെയ്യുന്നു, ആ ജ്ഞാനമാണ് ഇവിടെ പറഞ്ഞ് നിത്യാത്മജ്യോതിഷാദീതം. ഇത് നിത്യാത്മജ്യോതിഷിൽ പ്രകാശിക്കുന്നതാണ്. ഇതല്ല അഹംബുദ്ധി ഇതം ബുദ്ധിയും സുഖദുഃഖാദി അനുഭവങ്ങളുമല്ല എന്നുള്ള ബോധം കൊണ്ട് ഇതിനെ ബാധിക്കുന്നു. ആ പ്രതീതി തുടർന്നാലും അതിന് പറയും എന്താണ്, ബാധിത അനുവൃത്തി, ബാധിതമായി അത് തുടരുന്നു. അനുവൃത്തി എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒന്നാണ്. അതിന് ആദ്യം പറഞ്ഞെന്താണ്, ആ തത്വജ്ഞാനിക്കും അഹന്ത മമതാദികൾ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്നുള്ള അർത്ഥം. ബാധിതം എന്നുള്ള നിലയ്ക്ക് അതില്ല, അതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ അനുവൃത്തി എന്നുള്ള നിലയ്ക്ക് അതെല്ലാം ഉണ്ട്. അതുകൊണ്ടെന്താ വിശേഷത, അതാണ് മുക്തി എന്ന് പറയുന്നത്. അജ്ഞനെപ്പോലെ അനുവൃത്തി കൊണ്ട് അവൻ മുക്തനാകുന്നില്ല. ജലമില്ലാന്ന് ബോധ്യപ്പെട്ടു, അത് കേവലം പ്രകാശമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ കാഴ്ച കൊണ്ട് അവൻ ബദ്ധനാകുന്നില്ല. എന്നുകൊണ്ട് ആ ജലത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കുക, തുടങ്ങിയ കാര്യങ്ങൾ അവനെ സംബന്ധിക്കുന്നില്ല. അവനെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്യുന്നു, അവന് വിവേകജ്ഞാനം കൊണ്ട് അവൻ നിശ്ചിന്തനായിരിക്കുന്നു. ആ അജ്ഞവ്യവഹാരം ജ്ഞാനിയിൽ സംഭവിക്കുന്നില്ല. എന്നാൽ ജ്ഞാത വ്യവഹാരം, ജ്ഞാനിയുടെ വ്യവഹാരം ജ്ഞാനിയിൽ സംഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സാക്ഷിയെക്കുറിച്ച്, ഇവിടെ തത്വജ്ഞാനിയെക്കുറിച്ചാണ് പറയുന്നത്. സാക്ഷിയെക്കുറിച്ചല്ലേ എന്ന് ചോദിക്കുന്നത്. ആ സാക്ഷിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നതാണ് തത്വജ്ഞാനം. സാക്ഷിയെക്കുറിച്ചുള്ള ബോധനം, അതാണ് തത്വജ്ഞാനം. ആ സാക്ഷിയെക്കുറിച്ചുള്ള ബോധനം അത് തത്വജ്ഞാനമായതുകൊണ്ട് അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. അതാണ് സാക്ഷിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അത് ജ്ഞാനിയുടെ അവസ്ഥയായിട്ട് വർണ്ണിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും അത് നിത്യമുക്തനാണ് എന്ന് വെച്ചാൽ അത് മുക്തന്റെ അവസ്ഥയായിട്ട് വർണ്ണിക്കുന്നു. രണ്ടും ഒന്നാണ്. അപ്പോൾ ഇതിന് മധ്യത്തിന് നിൽക്കുന്നത് എന്താണ്, ഈ അനുഭവങ്ങൾ സുഖദുഃഖാത്മ നിത്യാത്മജ്യോതിസാദീതം എന്ന് പറഞ്ഞ ഈ സുഖദുഃഖാത്മ അത് സാക്ഷി. ഇതിന് മധ്യത്തിൽ വരുന്ന എന്താണോ ഈ വിവേകം, ആ വിവേകം അതിന് ആത്മാനാത്മ വിവേകം എന്ന് പറയുന്നു. വിവേകം രണ്ടിനെയും ബോധിപ്പിക്കുന്നു. ഈ അനുഭവങ്ങളെ ബാധിതമായി ബോധിപ്പിക്കുന്നു, സാക്ഷിയെ സുസ്വരൂപമായി ബോധിപ്പിക്കുന്നു. ഇതാണ് തത്വജ്ഞാനം. ആത്മാനുഭവം എന്ന് പറയുന്നതോ ഈ വിവേകത്തെയാണ് ആത്മാനുഭവം, അതല്ലാതെ മറ്റൊരു ആത്മാനുഭവം ഇല്ല. അദ്വൈതമതമനുസരിച്ച് ആത്മാനുഭവം പറയുന്നു. അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇതിന് അധിഷ്ഠേഹി ദൃഷ്ടാരംഭി വിജ്ഞാതാരമാലേ കേന വിജാനിക, അതിന് വാർത്തകാരം വ്യാഖ്യാനിച്ചാണ് അതിൻ്റെ സൂക്ഷ്മമായ തലത്തിൽ. അത് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്താണ്, ബുദ്ധിയാദി ഉപാധി ആത്മപ്രതിച്ഛായ വിഷയമായ ദുഃഖിദോഹം സുഖിദോഹം ഇത്യാദി പ്രത്യക്ഷ വിജ്ഞാനം. ഈ പ്രത്യക്ഷ വിജ്ഞാനത്തിൻ്റെ നില ഇതാണ്. അവിടെയാണ് വിവേകം കൊണ്ട് അതിന് ബാധ്യ സംഭവിക്കേണ്ടത്. അയം അഹമിതി വിഷയേന വിഷയേന സമാനാധികരണ്യ ഉപചാര നാന്യ അതോ അസ്തി ദൃഷ്ട ഇതി അന്യാത്മപ്രതിഷേധാച്ച്. നമ്മൾ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അയമഹമിതി നമ്മൾ സാധാരണ പറയുന്ന ഈ ഞാൻ പറയുന്നു, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ ഞാൻ. ഈ ഞാനെന്ന് പറയുന്ന ആരെ? ഈ ഞാനെന്ന് പറയുന്നു. ഞാനെന്ന് പറഞ്ഞപ്പോൾ ഈ ജ്ഞാനെന്ന് എടുത്തെന്തിന് പറയണം? ഈ ജ്ഞാനം തന്നെ ഈ അനുഭവം തന്നെ വ്യക്തമാണ്. അയം ഇതം ശബ്ദമാണ്. സംസ്കൃതത്തിൽ ഇതം എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഈ ഏതെങ്കിലും തൻ്റെ മുമ്പിലുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാണ്. ഈ പുസ്തകം, ഈ മേശ. അവിടെ പറയണമെങ്കിൽ എന്തുവരും? ഇതം എന്ന് പറയും. ഇതം പുസ്തകം എന്ന് പറയും. മലയാളത്തിൽ ഈ പുസ്തകം അയം ദേഹ പുല്ലിംഗമായിട്ടുണ്ട്. ഈ ദേഹം എന്നിട്ട്

എന്നഹം അയമഹം ഈ ഞാൻ അഹത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് നേരെ വിപരീതമാണ് യുദ്ധം. യുഷ്മദസ്സു പ്രത്യേക യുഷ്മ ശബ്ദം കൊണ്ട് പറയുന്ന ആണ് അവിടെ നീ എന്നോ യുദ്ധമെന്നോ പറയാം, രണ്ടും ചേർത്ത് പറയാം. അഹത്തിന് വേറെ ഒരു പര്യായം എന്നുവെച്ചാൽ മറ്റൊരു പദം, ബാക്കി ഏത് പദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായി ബോധിപ്പിക്കാൻ പറ്റും. അതിന് വിരുദ്ധമായി ബോധിപ്പിക്കാന്നുള്ള രണ്ട് പദങ്ങളാണ്, ഒന്ന് ഇതം, മറ്റൊന്ന് നീ. ഈ രണ്ടാം ഇത് രണ്ടിതിനെ നേരെ വിരുദ്ധമേ ബോധിപ്പിക്കത്തുള്ളൂ. അഹം ശബ്ദത്തിന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് അഹം എന്ന് ബോധിപ്പിക്കുന്നത് എപ്പോഴും തന്നെ തന്നെ, മറ്റൊന്നിനെ അതുകൊണ്ട് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതം ത്വം ശബ്ദങ്ങളെ കൊണ്ട് താനൊഴികെ ബാക്കി സർവത്തെയും ബോധിപ്പിക്കും. അങ്ങനെ ഇരിക്കെ അയമഹം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ പറയുന്നതിന് കാരണം അവിടെ അഹം താൻ തന്നിൽ നിന്നും ഭിന്നമായി ഒന്നിനെ കൂടെ ബോധിപ്പിക്കുന്നുണ്ട്. തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ ബോധിപ്പിക്കണം. അതിനാണ് അയമഹം ഈ ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? തനിക്ക് പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന ഒന്ന്. എന്താണത്? ഈ ശരീരം, ഈ ശരീര സംഘാതം, അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ പിണ്ഡം, അതിനാണ് ഈ എന്ന് പറയുന്നത്, അയമഹം. ഇതാണോ സർവ്വതും? ഈ ശരീര ഇന്ദ്രിയം മനസ്സോടുകൂടി ചേർന്നിരിക്കുന്ന ഈ പിണ്ഡമാണോ? അല്ല. അതുകൊണ്ടാണ് അവിടെ അഹം എന്ന് വേറെ ഒരുമിച്ച്. അല്ലെങ്കിൽ പിന്നെ ഇതാണ് അഹമെങ്കിൽ എന്തിന് അഹം ശബ്ദം പ്രയോഗിച്ചു? അഹം ശബ്ദത്തെ പ്രയോഗിച്ചത് ഈ പിണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്നുണ്ട്, അതിനെ ഇതം ശബ്ദം കൊണ്ട് പറയാൻ വയ്യ, ത്വം ശബ്ദം കൊണ്ട് പറയാൻ വയ്യ, രാമനെന്നോ കൃഷ്ണനെന്നോ ഒരു ശബ്ദം കൊണ്ടും പറയാൻ വയ്യ. നീ ആരാണ് പറയും? അഹം ദേവദത്ത, ഞാൻ ദേവദത്തനാണ്. ശരി, അഹം എന്ന് മാത്രം പറഞ്ഞാൽ ചോദിക്കുന്നവന് ഉത്തരം കിട്ടത്തില്ല. അഹം സർവസാധാരണമാണ്. നീ ആരാണ്? കസ്തും. നീ ആരാണ്? അഹം. ഉത്തരം ആയോ? ഇല്ല. അവിടെ പറയണ ദേവദത്ത. എന്തുകൊണ്ട് അത് ഈയമഹം എന്ന് പറയുന്നവരാണ്? ഈ ശരീരം, അതിനാണ് ദേവദത്തൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ശരീരമാണോ എന്ന് തന്നെ ബോധിപ്പിക്കുകയാണ്. അതിന് അഹം എന്നുള്ള ശബ്ദം പറഞ്ഞില്ലെങ്കിലും കസ്തും നീ ആര പറയുന്നു. ഉത്തരം ദേവദത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് അഹം എന്നുള്ള ശബ്ദം, ശബ്ദരൂപത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ. അഹം ദേവദത്ത എന്നാണ്. അപ്പൊ തന്നെ ബോധിപ്പിക്കണമെങ്കിൽ കേവലം അഹം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു ശബ്ദം കൊണ്ട് ബോധിപ്പിച്ചാൽ അവിടെ അഹം ശബ്ദം തനിയെ വന്നു ചേരും, പറയേണ്ട ആവശ്യം. ദേവദത്ത എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അഹം വരും. അഹത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. എന്നാൽ തന്നെ ബോധിപ്പിക്കാൻ മറ്റൊന്നുകൂടി വേണം. മറ്റെന്തിനെയാണ് അവിടെ ആശ്രയിക്കുന്നത്? അയം ഈ ശരീരത്തെ. ഇതെന്തിനെ ബോധിപ്പിക്കുന്നു? ഇതിനുള്ള പറയുന്നു സമാനാധികരണ്യം. ഇതിങ്ങനെ ഇഴുകി ചേർന്നിരിക്കുകയാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ. അഹം ശബ്ദത്തിലൂടെ ഇതിനെ ബോധിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ പിന്നീട് അയമെന്ന് പറയേണ്ട ആവശ്യം വരത്തില്ല. അഹം ശബ്ദത്തിലൂടെ ഈ ശരീരം മാത്രം ബോധിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ ദേവദത്തൻ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ അഹം ശബ്ദം കൊണ്ട് മാത്രം ബോധിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്? ഞാൻ രാമനാണ്, രാമശബ്ദം കൂടെ പ്രയോഗിക്കുന്നു. ഇതിങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ രണ്ടും ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയുന്നു? അയമഹം എന്നിങ്ങനെ പറയുന്നു. താതാത്മ്യം, ഇതിന് അധ്യാസം, ഈ അനുഭവത്തെ പറയും. ഈ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ രണ്ടുണ്ട്, ഒന്ന് അഹമാണ് മറ്റൊന്ന് ഇതമാണ്. രണ്ടുണ്ടായിട്ടും വിശേഷമൊന്നുമില്ല. ഇതുകൊണ്ട് രണ്ടും കൂടി ഇവിടെ ഇപ്പോൾ ഒന്നായിപ്പോയി, ഏകമായിപ്പോയി. പക്ഷേ ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഏകമായെങ്കിലും ഒന്ന് വിഷയിയായും മറ്റൊന്ന് വിഷയമായും ഇരിക്കുന്നു. ഒന്ന് അറിയുന്നവനായും മറ്റൊന്ന് അറിവിന്റെ വിഷയമായും ഇരിക്കും. അഹം എന്ന് പറയുന്നത് അറിയുന്നവനായിരിക്കും. എന്തിനെ അറിയുന്നവനായി? പിണ്ഡത്തെ അറിയുന്നവനായി. അതുകൊണ്ട് അതിനെ വിഷയി എന്നറിയാം. വിഷയം ഉള്ളവൻ, വിഷയത്തെ ഗ്രഹിക്കുന്നവൻ. സ്വയം അഭേദമായിരുന്നിട്ടും വേർപിരിക്കാൻ കഴിയാതിരുന്നിട്ടും ഒന്ന് വിഷയിയായും ഈ പിണ്ഡം വിഷയമായും ഇരിക്കുന്നു. സാധാരണഗതിയിൽ അഹം ഞാൻ അറിയുന്നവൻ, പുസ്തകം അറിവിൻ്റെ വിഷയമായത്, ഇതിന് സമാനാധികരണം വരാൻ പാടില്ല. ഞാൻ പുസ്തകമാണ് എന്ന് വരാൻ പാടില്ല. അങ്ങനെ പറയാറുമില്ല. പുസ്തകോഹം, ഞാൻ പുസ്തകമാണ്, ആരെങ്കിലും പറയാറുണ്ട്. എന്നോട്ട് പറയാൻ വയ്യ. വിഷയും ഒന്ന് വിഷയവുമാണ്, വിഷയുടെ വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു താതാന്യം വന്നിട്ട് പുസ്തകോഹം എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പറയുന്നതാണ് അയമഹം, രാമോഹം, ദേവദത്തോഹം എന്നിങ്ങനെ പറയും. ഈ അനുഭവത്തിൽ ഇങ്ങനെ ഏകീഭൂതമായ അനുഭവം, ഇതിനൂടെ ശബ്ദ സമാനാധികരണം എന്ന് പറയുന്നു.
അതുകൊണ്ട് ഇതിനോട് അർത്ഥ സമാനാധികരണം. ഇവിടെ സമാനാധികരണം എന്ന് പറഞ്ഞാൽ താതാമ്യമാണ്. അങ്ങനെ താതാമ്യം വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ശരീരം എന്നും പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ഇവിടെ വിഷയഭാവം വന്നിരിക്കുന്നു. എങ്ങനെയാണോ ബാഹ്യമായ പുസ്തകം അന്യമായിരിക്കുന്നത്, അതുപോലെ വിഷയഭാഗം വരുന്നിടത്ത് അന്യത്വം വരണം, ഒരു ഭേദം വരണം. ആ ഭേദം എന്താണ്? ഞാൻ വേറെ, ഈ ശരീരം വേറെ എന്നുള്ള ഭേദമാണ്. എന്തുകൊണ്ട് വിഷയവിഷയായ ഭേദം വന്നാലേ പറ്റും. അങ്ങനെ ഒരു ഭേദമുള്ളപ്പോൾ ഇവിടെ വിഷയിയായിരിക്കുന്ന ആരാണ്? വിഷയിയായിരിക്കുന്നത് താൻ തന്നെയാണ്. താൻ എങ്ങനെ വിഷയാകും? താൻ ചൈതന്യമായതുകൊണ്ട്. ചൈതന്യത്തിന് എങ്ങനെ വിഷയാകാൻ പറ്റും? ചൈതന്യം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ആ ചൈതന്യമാണോ ഞാൻ? അല്ല, ആ ചൈതന്യം പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ. ഞാനും ആ ചൈതന്യത്തിലെ ഒരു വിഷയമാണ്. എന്നുവെച്ചാൽ ചൈതന്യത്തിൻ്റെ ഒരു വിഷയമാണ് എനിക്ക് ഈ ശരീരം വിഷയമായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചൈതന്യം, മറ്റൊന്ന് വിഷയം, അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഞാൻ. എൻ്റെ പ്രത്യേകത എന്താണ്? ആ ഞാൻ ആ ചൈതന്യത്തിനും വിഷയമായിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? സർവത്തെയും വിഷയമാക്കുന്നു. അപ്പോൾ ആരാണ് ദ്രഷ്ടാവ്? ഞാനാണ് ദ്രഷ്ടാവ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്നെയും ചൈതന്യമാണ് പ്രകാശിപ്പിക്കുന്നത്. എന്നാ അന്യ അതോ അസ്ഥി ദൃഷ്ട. അതുകൊണ്ട് ഞാൻ ദൃഷ്ടാവാണെന്ന് എനിക്ക് പറയാൻ വയ്യ. ശരിയാണ്, ഞാൻ വിഷയിയായിരിക്കുന്നു, ശരീരമായ വിഷയത്തെ അറിയുന്നു, പ്രപഞ്ചമായ വിഷയത്തെ അറിയുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ദൃഷ്ടാവാകാൻ കഴിയത്തില്ല. ഞാൻ എല്ലാത്തിനെയും അറിയുന്നവനാണെങ്കിലും എനിക്ക് അറിയുന്നവനാകാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാനൊരു അറിവിൽ പ്രകാശിക്കുകയാണ്. അതാണ് ദൃഷ്ടാവ്, സാക്ഷി എന്ന് പറയുന്നത്. എന്നാ പറയുന്നത് നാന്യ അതോസ്തി ദൃഷ്ട. ഇങ്ങനെ ഒരു സമാനാധികരണ്യം അഭേദ പ്രതീതി അയമഹം എന്നുള്ള ഈ പ്രതീതി ഉള്ളത് കൊണ്ടും ഈ പ്രതീതി ഉണ്ടായിട്ട് കൂടിയും അഭേദ പ്രതീതി ഈ വിഷയമായിരിക്കുന്ന എന്നെയും ഞാനിനെയും ഈ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ളതാണ് സാക്ഷി എന്നാര് പറയുന്നു? എന്ന് പറയുന്നതാണ് വിവേകം. അതാണ് സാക്ഷിയെക്കുറിച്ചുള്ള ബോധം, ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം. അയമഹമിതി വിഷയണ വിഷയണ സമാനാധികരണ്യ സമാനാധികരണ്യ അനുഭവമുള്ളത് കൊണ്ട് ആ സമാനാധികരണ്യം പരമാർത്ഥമല്ല. ഈ അനുഭവം അയമഹം, ഈ ഞാനെന്നുള്ള അനുഭവം പരമാർത്ഥമല്ല, പരമാർത്ഥമായ അനുഭവമല്ല. പരമാർത്ഥാനുഭവം എന്താണ്? പരമാർത്ഥമായ അനുഭവം ഈ താതാമ്യത്തിനെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയെക്കുറിച്ചുള്ള അനുഭവം. സാക്ഷിയെക്കുറിച്ചുള്ള അനുഭവം എന്താണ്? അത് പ്രകാശസ്വരൂപമാണ്. എനിക്ക് എന്നെ അറിയാം, അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. ശരീരത്തെ അറിയുന്നുണ്ട്, ഞാൻ സുഖി ദുഃഖിയാണെന്നുള്ള അനുഭവമുണ്ട്. പക്ഷെ സാക്ഷിയെ ഞാൻ അറിയുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു സാക്ഷിയുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആത്മാവിനെ അറിയണം, അതാണ് നമ്മുടെ പരാതി. ആത്മാവിനെ അറിയുന്നില്ല, സമാനമാണ് പറയുന്നത്. എന്നാ അന്യ അതോ അസ്ഥി ദൃഷ്ടൻ. ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവിനെ അറിയാൻ ഒരു ദൃഷ്ടാവ് വേണം. അങ്ങനെ ഒരു ഇല്ലാത്തിടത്തോളം കാലം ആത്മാവിനെങ്ങനെ അറിയാൻ കഴിയും? എന്ന് പറയുന്നു, എനിക്ക് ആത്മാനുഭവം വേണം. ആത്മാവിനെ അനുഭവിക്കുന്ന വേറൊരാളുണ്ടായാലേ സാധ്യമാകും. ഇത് പുസ്തകത്തിൻ്റെ അനുഭവം വേണമെങ്കിൽ പുസ്തകാനുഭവമുള്ള ഞാൻ വേറെ വേണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിനെയൊക്കെ അറിയുന്നത് പോലെയുള്ള ഒരു ആത്മാനുഭവമാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആത്മാവിനെ അറിയുന്ന വേറൊരാൾ വേണം. അയാളായോ ആത്മാവ്? ആത്മാവിനെ അറിയാൻ പിന്നെ വേറെ ഒരു ആത്മാവ് വേണ്ടി വരും. അപ്പം അതാവും ആത്മാവ്, അതിനറിയാൻ വേറെ ഒരു ആത്മാവ്. ഈ ആത്മാനുഭവം ഇങ്ങനെ കൂടിക്കൂടി തലയ്ക്കകത്ത് പെരുകി പെരുകി അവസാനം ഈ തല തന്നെ പൊട്ടിപ്പോകും. ആരെങ്കിലും അങ്ങനെ പറയുന്നു എനിക്ക് ആത്മാനുഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ താല്പര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അല്ലെങ്കിൽ അയാൾ അറിവില്ലാതെ പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്നല്ല പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാണ്. ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. എന്നാ അന്യാദോസ്ഥ ദൃഷ്ടി, നിങ്ങൾ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടെന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യപ്പെട്ടെങ്കിൽ പറയും, എൻ്റെ ഗുരുവിനുണ്ട് ആത്മാവിൻ്റെ അനുഭവം. എന്തുകൊണ്ട്? ഗുരു ആത്മജ്ഞാനിയാണ്, ആത്മാവിനെ. ശരി, ആത്മാവിൻ്റെ അനുഭവം ആർക്കാണ് ഉണ്ടായത്? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അനുഭവിക്കുന്ന ഒരുവൻ ആത്മാവിൽ നിന്ന് വേറെ വേണം. അതില്ല എന്നാ അന്യാദോസ്ഥ ദൃഷ്ടി. പിന്നെ പറയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ആത്മാവിൻ്റെ അനുഭവം ആത്മാവിനെ ഉണ്ടായി. എന്താ ആത്മാവ് അനുഭവമായിരുന്നില്ലേ? ആത്മാവിന് ഇനി ഒരു അനുഭവം ഉണ്ടാവാൻ? അതുവരെ ആത്മാവ് ജഡമായിരുന്നു, അതിലിപ്പോൾ ആത്മാവിന്റെ അനുഭവം ഉണ്ടായി എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ആത്മാവ് അനുഭവം തന്നെയാണ്. അതാണ് ഞാൻ സിദ്ധാന്തം എന്ന് വെച്ചാൽ ആത്മാവ് ജ്ഞാനമാണ്, സ്വച്ഛതാനന്ദം. ആത്മാവ് ജ്ഞാനമാണെങ്കിൽ പിന്നെ എങ്ങനെയാ ആത്മാവിൽ
ഇനി ഒരു അനുഭവത്തിന്റെ ആവശ്യമുണ്ട്. സ്വയം ജ്ഞാനമാണ് പ്രകാശത്തിൽ എന്തിനാണ്.

ഈ അനുഭവത്തെ വിശകലനം ചെയ്യുന്നത് ഈ അനുഭവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയില്ല. ഇന്ന് നമുക്കറിയാം, ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ലായ അഹം ഞാൻ ശരീരമാണ്, ഇത് പുസ്തകത്തിലൂടെ ആരും പഠിപ്പിക്കേണ്ട കാര്യം, ഞാൻ സുഖിയാണ് ദുഃഖിയാണ് ഇതും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് സ്വാനുഭവമാണ്. ആ അനുഭവത്തിന് വിശകലനം ചെയ്ത് എന്താണ് അതിന്റെ സ്വരൂപം, എങ്ങനെയാണ് അതിനെ ഗ്രഹിക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താ മനസ്സിലാകുന്നത്, ആത്മാനുഭവം ഉണ്ടാകത്തില്ല. ശരിയാണ്, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആത്മാനുഭവത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും വേണ്ട. അതെ, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ആത്മാനുഭവത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും വേണ്ട, നിഷ്പ്രയോജനമാണ്. എന്ന കർമ്മണ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇതി അന്യാത്മപ്രതിഷേധ, നമ്മുടെ അന്യാത്മാവിനോടെ നിഷേധിച്ചിരിക്കുന്നു. ഈ സാക്ഷിയെ കുറിച്ച് അറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ആത്മാവ് അതിനെ നിഷേധിച്ചിരിക്കുന്നു. ആത്മാനുഭവം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആ ജ്ഞാനിയെ ഇവിടെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ജ്ഞാനി ഉണ്ടാകത്തില്ല. ഉണ്ടാകുകയാണെങ്കിൽ അയാൾ കണ്ടറിഞ്ഞ ആത്മാവ് മറ്റെന്തോ സാധനമാണ്. ഇവിടെ പറയുന്ന സ്വയം പ്രകാശിക്കുന്ന സ്വയം ജ്യോതിസായിരിക്കുന്ന ആത്മാവല്ല, അതിനെ കണ്ടെത്തില്ല. അതിനെക്കുറിച്ചുള്ള വിവേകം ബുദ്ധിയിലുണ്ടാകാം, അത് സംഭവിക്കാം. പക്ഷെ അതൊരിക്കലും ആത്മാവിനെ വിഷയമാക്കത്തില്ല, ശരീരത്തെ വിഷയമാക്കുന്നത് പോലെ. അതുകൊണ്ടിവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഈ അനുഭവങ്ങളെല്ലാം വിഷയധർമ്മമാണ്. ഈ അനുഭവങ്ങളെല്ലാം ഈ വിഷയി അനുഭവിക്കുന്നതാണ്. എന്തായാലും ആത്മാനുഭവം വരെയുള്ള എല്ലാ അനുഭവങ്ങളും വിഷയിയാണ് അനുഭവിക്കുന്നത്, ആത്മാവല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ അനുഭവം, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം ഈ ചിതാഭാസനിൽ നടക്കുന്നതാണ്. ചിത്തുപോലെ അഭാസിക്കുന്ന, പ്രതീതമാകുന്ന ഒന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒന്നിനെയാണ് താനെന്ന് പറയുന്നത്. പരമാർത്ഥം അത് വെളിപ്പെടുന്നില്ല, ഈ ജീവന് വിഷയമാകുന്നില്ല. അപ്പോൾ ഈ അനുഭവങ്ങളെ മൊത്തത്തിൽ എന്ത് പറയാം? ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം, കാരണം പരമാർത്ഥം വെളിപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ഈ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നും പരമാർത്ഥമല്ല. ആത്മാവ് അറിവിന് വിഷയമാകുന്നില്ല. അങ്ങനെയെങ്കിൽ അറിവിന് വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നും ആത്മാവല്ല, അനാത്മാവല്ല, അനാത്മാവാണ്. അനാത്മാ അനാത്മവിവേകം സർവവും ആത്മാവാണെന്ന് പറയുന്നതോ എന്ന് ചിലരുടെ മനസ്സിൽ തോന്നും. സർവവും അനാത്മാവെന്ന് അറിഞ്ഞാൽ അവിടെ സർവവും പരമാത്മാവാണെന്ന് അറിഞ്ഞാൽ പിന്നെ വിവേകമില്ല. ഇതാത്മാവ് ഇത് അനാത്മാവെന്ന് വിവേകമില്ല. ഒന്നിനെയും പരമാത്മാവെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് വിവേകം ആവശ്യമായി. അങ്ങനെ വിവേചിക്കുമ്പോൾ ഇതാത്മാവ് ഇതാനാത്മാവ് ആണെന്ന് വിവേചിക്കുന്നു. അതുകൊണ്ട് സുഖദുഃഖാദി അനുഭവങ്ങളെല്ലാം തന്നെ ഈ ജീവന്റേതാണ്. അത് അനുഭവത്തിൽ പരമാർത്ഥത്തെ അറിയുന്നതുകൊണ്ട് ഈ അനുഭവം പരമാർത്ഥമല്ല. അതാണ് പറഞ്ഞു വരുന്നത്, ഈ അനുഭവങ്ങളൊന്നും പരമാർത്ഥമല്ല. അതിന് വേറെയും യുക്തി പറയുന്നു. ഈ അനുഭവം എന്ന് പറഞ്ഞാൽ സുഖദുഃഖാദി അനുഭവങ്ങളാണ് ഇവിടെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? ദേഹ അവയവ വിശേഷിത്വച്ച സുഖദുഃഖയോ വിഷയധർമ്മത്വം. സുഖദുഃഖാദികളെല്ലാം വിഷയധർമ്മമാണ്, ആത്മധർമ്മമല്ല. എന്തിനാണോ അറിയുന്നത് അവിടെയാണ് തന്നെ. അത് ദേഹ അവയവ വിശേഷിത്വച്ച. എന്തുകൊണ്ട്? സുഖത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തലവേദന, പല്ലുവേദന, നടുവേദന, കാലുവേദന, കൈവേദന, എന്തിൻ്റെ വേദന? കൈയുടെ വേദന. എന്തിൻ്റെ വേദന? തലയുടെ വേദന. അവിടെ ദേഹ അവയ വിശേഷിയുമായിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. എന്തിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ തലയുടെ, ദേഹ അവയവത്തിൻ്റെ എന്ന് പറയേണ്ടി വരും. വേദനയെക്കുറിച്ച്, സുഖത്തെക്കുറിച്ച് പറഞ്ഞാലും അങ്ങനെ പറയാം. തലവേദന മാറി, ഇപ്പം നല്ല സുഖം. തലയ്ക്ക് സുഖം, നെഞ്ചു വേദന മാറി, ഇപ്പം നല്ല സുഖം നെഞ്ചിന്. അപ്പോൾ ദേഹ അവയ വിശേഷ്യമായിട്ടാണ് സുഖദുഃഖങ്ങളെ പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയും. ആരെങ്കിലും പറയാറുണ്ടോ ബോധത്തിന് സുഖമുണ്ട്, ചൈതന്യത്തിന് ദുഃഖമുണ്ട്? അങ്ങനെ ആരും പറയാറില്ല. ഈ ചൈതന്യ പ്രകാശത്തിലൂടെയാണ് സർവവ്യവഹാരം നടക്കുന്നതെന്ന് തനിക്കറിയാം. കാരണം ആ അറിവ് തന്നെയാണ് ചൈതന്യം. പക്ഷെ ഇന്നലെ നമുക്കൊരിക്കലും പറയാൻ കഴിയുന്നില്ല. ഈ താതാത്മ്യ ശരീരത്തിലെല്ലാം ഉണ്ടായിരുന്നിട്ടും പറയാൻ കഴിയുന്നില്ല. ചൈതന്യത്തിന് തലവേദന, ചൈതന്യത്തിന് നെഞ്ചുവേദന, ബോധത്തിന് നെഞ്ചുവേദന, അത് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ വാസ്തുസ്വരൂപം സാക്ഷിരൂപതയാണ്. കണ്ണാടിയിലെ ദർപ്പണത്തിലെ പ്രതിബിംബം പോലെ ആ സർവത്തെയും പ്രകാശിപ്പിച്ച് നിൽക്കുകയാണ്. അതെന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അത് പറയാൻ കഴിയാത്തത്. പക്ഷെ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ നാനാരൂപങ്ങൾ, ആ രൂപങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാം ഇത് കറുത്തിരിക്കുന്നു, ഇത് വെളുത്തിരിക്കുന്നു, ഇത് സുന്ദരമാണ്, ഇത് വിരൂപമാണ് എല്ലാം കണ്ണാടി ചൂണ്ടി പറയാൻ കഴിയത്തില്ല. പക്ഷെ പ്രതിബിംബങ്ങളെ ചൂണ്ടി പറയാം. അതുപോലെ ഈ ശരീര അവയവ പ്രതിബിംബത്തെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് തലയ്ക്ക് വേദന. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എന്താണ്? ഇതെല്ലാം പ്രതിബിംബത്തിലാണ്, ആ ബിംബത്തിലല്ല. കണ്ണാടി

അല്ല, അതാണ് പറയുന്നത്. ദേഹാവയ വിശേഷത്വച്ച സുഖദുഃഖയോഹോ, സുഖദുഃഖാദികളെല്ലാം കാമക്രോധാദികളെല്ലാം വിഷയധർമ്മത്വവും വിഷയധർമ്മമാണ്, വിഷയത്തിൽ അനുഭവപ്പെടുന്നതാണ്. എന്താ സുഖദുഃഖമൊക്കെ ബാഹ്യ വിഷയത്തിൽ പ്രസവത്തിലാണോ? അല്ല, മനസ്സുവരെ വിഷയമാണ്. അപ്പോൾ മനസ്സിൻ്റെ ധർമ്മമാണോ എന്ന് പറയാം. മനസ്സിൻ്റെ ധർമ്മം ആയതുകൊണ്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് താതാത്മ്യപ്പെടുമ്പം മനസ്സിൻ്റെ ധർമ്മം എന്നുള്ളതിലേക്ക് അതിന് വിഷയം താതാത്മ്യം വരുന്നു. വിഷയങ്ങളിലും സുഖവും ദുഃഖമൊക്കെ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ വിഷയസംബന്ധിയായി സുഖദുഃഖങ്ങളെ ഗ്രഹിക്കുന്നു എന്നേ. അല്ലാതെ സുഖദുഃഖങ്ങൾ ആത്മധർമ്മമല്ല. ഇത് കൂടുതലതിനെ വിശദീകരിക്കാനോ വെളിപ്പെടുത്താനോ സാധ്യമല്ല. ഇത്രയും വ്യക്തമായിട്ടാണ് ഇവിടെ അതിനെ പറഞ്ഞിരിക്കുന്നത്. അല്ല അല്ല എന്നീ നിഷേധിക്കുന്നതല്ല, ആ നിഷേധിക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷമായി ധരിക്കാനല്ല. നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ നിഷേധ്യമായ വസ്തുക്കൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷജ്ഞാനം ഉണ്ടാകണം എന്നുള്ളത്. മറിച്ച് ആ നിഷേധം പര്യവസാനിക്കുന്നത് ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിലാണ്, സാക്ഷിയെ വെളിപ്പെടുത്തുന്നതിലാണ്. ആ സാക്ഷിയെ വെളിപ്പെടുക എന്ന് പറയുന്നത് സാക്ഷിയെക്കുറിച്ചുള്ള വിവേകം അതിനു വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഇതിനെ വേർതിരിച്ചാലേ പറ്റും. ശരീര താതാത്മ്യം, സുഖദുഃഖാദി താതാത്മ്യം എല്ലാം അനുഭവിച്ച് താൻ അതാണെന്ന ഉള്ള അനുഭവത്തിൽ നിന്ന് ഒരു തരത്തിലും മാറി ചിന്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ജീവന് സാക്ഷിയെ ബോധിപ്പിക്കണമെങ്കിൽ ഇതിനെല്ലാം പാടി നിഷേധിച്ചേ പറ്റും. അങ്ങനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം വിഷയധർമ്മമാണ്, ഇതൊന്നും ആത്മധർമ്മമല്ല. അതെന്താണ്? അത് പിന്നെ ദുഷ്ടഹേ ദുഷ്ടാരംഭസീഹി, അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല. അനുഭവത്തിന് എന്താണ് വിഷയമാകുന്നത്? അതെല്ലാം അസത്യമാണ്. അനുഭവ വിഷയമായിരിക്കുന്നതാണ് സുഖദുഃഖാദികളും, അതെല്ലാം അസത്യമാണ്. ആത്മാവ് അങ്ങനെയല്ല, അത് സാക്ഷിയാണ്. അത് സർവാനുഭവങ്ങൾക്കും ആധാരമാണ്. അങ്ങനെയും ധരിക്കരുത്. സർവാനുഭവങ്ങൾക്കും ആധാരമെന്ന് പറയുമ്പോൾ സർവാനുഭവങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് അനുഭവങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതല്ല. സർവാനുഭവങ്ങളിലും സാരഭൂതമായിരിക്കുന്ന സാക്ഷി എന്ന് പറയുമ്പോൾ മാറി നിൽക്കുന്ന ഒന്നൊന്നും ധരിക്കാൻ പാടില്ല. ലൗകികമായ ദൃഷ്ടാന്തത്തെ അത് ശരി, മാറി നിൽക്കുന്ന ഇത് ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നതല്ല, മറിച്ചത് സർവത്തിലും സാരഭൂതമായിരിക്കുന്നു. മാറി നിൽക്കാൻ കഴിയത്തില്ല, എന്തുകൊണ്ട്? അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത്. അപ്പൊ ഏതിൽ നിന്നതിനും മാറാൻ കഴിയും, ഒന്നിൽ നിന്നതിനും മാറാൻ കഴിയും. യഥാത്മകം ജഗത്ത് നേരത്തെ പറഞ്ഞു, ഈ ജഗത്ത് ഏതൊരു സ്വരൂപമായിരിക്കുന്നു, അതാണ് സാക്ഷി എന്ന് പറയും. അതിൽ പ്രകാശിക്കുന്നതെന്ന് മാത്രമേ അതിനെ ശബ്ദം കൊണ്ട് പറയാൻ പറ്റൂ, അതിൽ അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ഈ ശബ്ദം കൊണ്ട് അതിനെ പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്നില്ല. ഏതൊരറിവാണോ നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പരമാർത്ഥമല്ല. അവയിൽ പരമാർത്ഥമായ അറിവെന്ന് പറയുന്നത് എന്താണ്? സാക്ഷിയെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. ഏതൊരു അറിവാണോ നമുക്കുണ്ടാകുന്നത് പരമാർത്ഥമല്ല. അപ്പോൾ സത്യ അറിവുമായ അറിവ്, പരമാർത്ഥമായ അറിവെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം? അവിടെ അറിവും പരമാർത്ഥവും ഒന്നല്ല, രണ്ടല്ല. അറിവിനെ എപ്പോഴാണോ പരമാർത്ഥമായിട്ട് അറിയുന്നത്, അറിവും പരമാർത്ഥവും രണ്ടല്ല, അതൊന്നാണ്. അതിനെ തന്നെ സാക്ഷി എന്നും പറയും. അതിനെക്കുറിച്ചുള്ള വിവേകത്തിന് വേണ്ടി ഇതിവിടെ ഇങ്ങനെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ അതാണ് പറഞ്ഞു വരുന്നത്. ചോദ്യം ഇതായിരുന്നു, സുഖിത്വ ദുഃഖിത്വാദി ദർശന, സുഖിത്വ ദുഃഖിത്വാദികൾ എൻ്റെ അനുഭവമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, അതല്ല, സുഖിത്വ ദുഃഖിത്വാദിൻ്റെ അനുഭവം യഥാർത്ഥമാണ്, നീ വാസ്തവത്തിൽ അസംസാരിയാണ്, ഈ അനുഭവങ്ങളൊന്നും വാസ്തവത്തിലുള്ളതല്ല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിക്കുന്നു, ചോദ്യം ആത്മനസ്തു കാമായ ആത്മാർത്ഥ ശ്രുതിയിലയുക്തം എത്ര അന്യ ദിവസ്യാ ആത്മാർത്ഥത്വഅഭ്യുമാനോകോമോഹശോകയുഗത്വമനുപസ്യതാധർമ്മത്വം അത് വേറെ തരത്തിലടുത്ത് പറയുന്നു.

0: ब्रह्माहि ज्ञेयसीः पृथिव्या सम्भाव अयज्ञ हि त्वा स्वधीतिस्तेति जानः प्रणिनाय महते सौभागाय अतस्त्वन्दे एव वनस्पते शतवल्षो विरोह सहस्रावल्ष विभयज्ञ रूहेम इति पञ्चमोऽध्यायः ॐ
1: Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: കർച്ചീഫ് അപ്പോ പാക്കറ്റ് എന്ന് ഇടുപ്പിൽ വെച്ച കർച്ചീഫ് വീണ അറിയില്ലല്ലോ. അതുപോലെ മരിക്കുന്ന ആൾക്ക് മരണം നാച്ചുറൽ പ്രോസസ്സാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, കൗമാരം കഴിഞ്ഞ് യൗവനം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല, യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല. അതുപോലെ തന്നെ ഹേ അർജുന, മരണം വരുന്നതും തനിക്ക് അറിയില്ല, നാച്ചുറലായിട്ട് അത് അങ്ങോട്ട് നടക്കും, ആലോചിച്ച് പേടിക്കാതിരിക്കും. യൗവനത്തിൽ എനിക്ക് വാർദ്ധക്യം വരും, എനിക്ക് വാർദ്ധക്യം വരും, പേടിച്ചാൽ വാർദ്ധക്യം വരുമ്പോ വിഷമാവും. നേരെ മറിച്ച് വാർദ്ധക്യം നാച്ചുറലായിട്ട് വരുന്നു. ഒരുപാട് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതൊക്കെ പേടി. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുക, തല ഓരോ തലയായി നരച്ചോ നോക്കുക, പേടിക്കുക. നരച്ചാ നരച്ചു, പല്ല് പോയാ പോയി, ചുളുങ്ങിയാ ചുളുങ്ങി, ആർക്കാ വരാത്തതൊക്കെ നടക്കും. അത് നമ്മളെ ബാധിക്കണില്ല. ചെറുപ്പത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിലും, ബാല്യത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് യൗവനത്തിൽ. ഞാൻ എന്നുള്ള അനുഭവം ആ കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലാതെ ശരീരത്തിലല്ല, ദേഹത്തിലല്ല. എന്റെ സെന്റർ, എന്റെ സെന്റർ ഹൃദയത്തിലാണ്, ഹൃദയത്തിലാണ് സെന്റർ, ശരീരത്തിലല്ല. അപ്പൊ ആ സെന്ററിനെ കണ്ടെത്തണം. ഞാൻ എവിടെ വസിക്കുന്നു ആ കേന്ദ്രത്തിനെ കണ്ടെത്തണം. ആ കേന്ദ്രം ശരീരത്തിലല്ല, അത് ഹൃദയസ്ഥാനം ആണ്. അപ്പൊ ആ ഹൃദയസ്ഥാനത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ശരീരം ജനിക്കും, ശരീരം പരിണമിക്കും, ശരീരം ക്ഷയിക്കും, ശരീരം മരിക്കും. ശരീരത്തിൽ ഈ പരിണാമങ്ങൾ ഒക്കെ ഉണ്ട്. ദേഹം ഞാനല്ല, ദേഹം ഒരിക്കലും ഞാൻ എന്ന് പറയുന്നത് തന്നെയില്ല. ഉണ്ടോ എവിടെയെങ്കിലും നമ്മളുടെ ദേഹം ഞാൻ എന്ന് പറയുന്നുണ്ടോ? ഈ കൈയ്യ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്ന് പറയുമോ? ഈ കൈ ആംപ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ, മുറിച്ചെടുത്താൽ ഈ കൈ ഞാൻ ഞാൻ എന്ന് പറയുമോ? നുള്ളിയാ അറിയുമോ അതിന്? അതിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ? കാല് മുറിച്ചെടുത്താൽ ആ കാല് പ്രത്യേക ഒരു വ്യക്തിയായിട്ട് നിൽക്കുമോ? തല മാറ്റാമത്രേ. ഭാഗവതത്തില് ദക്ഷന് തല മാറ്റിയിട്ട് ആടിന്റെ തല വെച്ചുകൊടുത്തു എന്ന് കഥയുണ്ട്. സയൻസ് ഇന്ന് പറയുന്നു അത് സാധ്യമാണെന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ തലയൊക്കെ വയ്ക്കാം, തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ വേറെ തലയൊക്കെ വയ്ക്കാം, സാധ്യമാണെന്ന് പറയുന്നു. എന്നുവെച്ചാൽ പുരാണങ്ങളിൽ ഋഷികൾ വെറുതെ ഒന്നും ബ്ലഫ് അടിച്ചില്ല എന്നർത്ഥം. തലയും ജീവസ്ഥാനമൊന്നും അല്ലല്ലോ, നമ്മളുടെ തലയും ജീവസ്ഥാനമൊന്നുമല്ല, അതും ഒരു ജഡ കായും കാലും ഒക്കെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഈ ഉറങ്ങുമ്പോ തല ഇങ്ങനെ വീഴുന്നത്. അത് ജീവസ്ഥാനമാണെങ്കിൽ അങ്ങനെ വീഴുമോ? അതിലെ കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ പോകുമ്പോ വീണു, അത് കഴിഞ്ഞ് കണക്ഷൻ കിട്ടിയാൽ എണീറ്റ് നിൽക്കും. ഇവിടുന്ന് ഹൃദയസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് ഒരു വയർ കണക്ഷൻ, ആ കണക്ഷൻ പോയാൽ അതിങ്ങനെ വീണു, കണക്ഷൻ കിട്ടിയാ എണീറ്റു. അപ്പൊ ആ തലയും ജീവസ്ഥാനമൊന്നുമല്ല. ഈ ശരീരത്തിൽ ഏതംഗങ്ങളെയും മാറ്റിയാലും ഞാൻ എന്നുള്ള അനുഭവം സ്വതന്ത്രമായിട്ട് നിൽക്കും. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോ, സർജറി ചെയ്യുമ്പോ ഹാർട്ടിനെ കുറച്ചു നേരം പിടിച്ച് നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്ത ശേഷം കറണ്ട് പാസ് ചെയ്ത് ഇളക്കിവിടുന്നു. ഞാൻ മരിച്ച് ഇല്ലാതായിട്ട് വീണ്ടും ഉണ്ടായതാണോ? അല്ല. അപ്പൊ നോ പാർട്ട് ഇൻ ദ ഫിസിക്കൽ ബോഡി ഈസ് ഇൻഡിസ്പെൻസബിൾ ഫോർ മൈ എക്സിസ്റ്റൻസ്. ന പ്രാണേന ന അപാനേന മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി യസ്മിൻ ഏതാവ് ഉപാശ്രിതൗ. ഉപനിഷത്ത് പറഞ്ഞു, പ്രാണൻ കൊണ്ടും അപാനൻ കൊണ്ടും അല്ല നീ ജീവിക്കണത്, ഏതൊന്നുള്ളതുകൊണ്ട് പ്രാണനും അപാനനും ചലിക്കുന്നുവോ അതുകൊണ്ട് ജീവിക്കുന്നു. ദേഹത്തിൽ ഒരു പാർട്ട് കൊണ്ടുമല്ല നമ്മൾ ജീവിക്കുന്നത്, ഏതൊന്നുള്ളതുകൊണ്ട് ആ പാർട്ട് പ്രവർത്തിക്കുന്നു അത് ജീവിക്കുന്നു. നാച്ചുറോപ്പതി, ഇന്ത്യൻ നാച്ചുറോപ്പതിയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ നാച്ചുറോപ്പതി എന്ന് വിളിക്കണം ആചാര്യ ലക്ഷ്മണ ശർമ്മ. ആചാര്യ ലക്ഷ്മണ ശർമ്മ അദ്ദേഹത്തിന്റെ നേച്ചർ ക്യൂർ എന്ന പുസ്തകത്തില് അദ്ദേഹം അതല്ലാതെ സംസ്കൃതത്തിൽ ഒരു കൃതി എഴുതി, സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യ. ആ സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യയിൽ ലക്ഷ്മണ ശർമ്മ പറഞ്ഞു, ബാക്ടീരിയ വന്ന് ബാധിച്ച് ഒരു ശരീരത്തിന്റെ അംഗം കേടുവന്നതുകൊണ്ടല്ല വ്യാധി വരുന്നത്, ആ അംഗത്തിൽ ചൈതന്യപ്രസരം ഇല്ലാതാവുമ്പോ ആ അംഗം കേടുവരുന്നതുകൊണ്ടാണ് ബാക്ടീരിയ വരുന്നത്. അല്ലാതെ ബാക്ടീരിയ വന്ന് ബാധിച്ച് ആ അംഗം കേടുവന്നതുകൊണ്ടല്ല വ്യാധി വരുന്നത്. ചൈതന്യപ്രസരം, പ്രാണപ്രസരം, വേണ്ടത്ര പ്രാണപ്രസരം അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ അംഗം കേടുവരും. റോട്ടിൽ എന്തെങ്കിലും ഇട്ട് കേടുവരുമ്പോ ബാക്ടീരിയ വരും. നമ്മളുടെ ശരീരം തന്നെ മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിയുന്തോറും അഴുകാൻ കേടുവരാൻ തുടങ്ങും, ചീയാൻ തുടങ്ങും. പുതിയ സിദ്ധാന്തമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, സകല വ്യാധികളും മാറ്റണമെങ്കിൽ ആ ചൈതന്യത്തിനെ കൂട്ടുപിടിക്കണം, അല്ലാതെ ജഡം വെച്ചുകൊണ്ടുള്ള കളി കൊണ്ട് വ്യാധികളൊന്നും പൂർണ്ണമായിട്ട് മാറിക്കിട്ടില്ല. അവസാനം നമ്മള് അപ്പൊ ഭക്തിയിലേക്ക് വരും അല്ലേ. ഭട്ടതിരി ചെയ്ത പോലെ വ്യാധിക്ക് പോലും വൈദ്യോ നാരായണോ ഹരിഹി, ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരിഹി, വേറെ വഴിയില്ല എന്നാണ്. എല്ലാം നമ്മളുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ലിമിറ്റഡാണ്. വൈദ്യോ നാരായണോ ഹരിഹി, എന്തും കർത്തും അകർത്തും അന്യഥാവാകർത്തും ശക്തനായിട്ടുള്ള ഭഗവാനെ, ആത്മാവിനെ, ഈശ്വരനെ കൂട്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ദേഹം ഞാൻ അല്ല, ദേഹത്തിൽ ഒരംഗവും ഞാനല്ല, ദേഹം എന്റെയുമല്ല. ദേഹം എന്റെയല്ലേ, ഞാനല്ല എന്നുള്ളത് സമ്മതിക്കുക, എന്റെയല്ലേ ദേഹം, എന്റെ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഈ ദേഹം, എന്റെ വീട്, എന്റെ വീട്ടിലുള്ള പല കാര്യങ്ങളും എനിക്കറിയാം, വേണമെങ്കിൽ വിൽക്കാം, റിപ്പയർ ചെയ്യാം, വല്ലതും ഈ ദേഹത്തിൽ പറ്റുമോ? എന്തെങ്കിലും എനിക്കിതിനകത്ത് വല്ലതും അറിയോ? രക്തം എങ്ങനെ സംക്രമണം ചെയ്യുന്നു എന്നറിയോ? രാവിലെ കുടിച്ച ചായ ഇപ്പൊ വയറ്റിൽ പോയിട്ട് എന്താ ചെയ്യണതെന്ന് എനിക്ക് വല്ലതും അറിയോ? ഇന്നലെ രാത്രി കഴിച്ച ആഹാരം ഇപ്പൊ എവിടെ കിടക്കണമെന്നറിയോ? എന്റെ ദേഹം ഞാൻ പറഞ്ഞാ കേൾക്കുവോ? ഇല്ല. മൂന്നാമത്തെ തത്വം, ദേഹം എനിക്ക് വേണ്ടിയല്ല. ഇതാണ് ആളുകൾ പലരും പറയുന്നത് പുതിയതായിട്ടുള്ള ഒരു കാര്യം. ദേഹം എനിക്ക് വേണ്ടിയല്ല എന്ന് വെച്ചാൽ, ഈ ദേഹത്തിനെ എന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ള ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം എനിക്കില്ല. ടോട്ടലി യു ഫൈൻഡ് ദാറ്റ് യു ആർ എ സ്ലേവ് അല്ലേ. ശരീരത്തിന്റെ മണ്ഡലത്തിൽ അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാവും. അതാണ് അതിന്റെ പാരഡോക്സ്. നമ്മൾ ദേഹമണ്ഡലത്തിൽ അസ്വതന്ത്രരാണെന്ന് അറിയുമ്പോ ആത്മമണ്ഡലത്തിൽ തികച്ചും സ്വതന്ത്രരാവും. എല്ലാ ബന്ധത്തിനും മൂല കാരണം ഈ അപരാപ്രകൃതിയെ താനെന്ന് കരുതി അതിൽ നമ്മളുടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാണ്. ഈ അപരാപ്രകൃതിയിൽ ഒരു സ്വാധീനമില്ല. അപരാപ്രകൃതി സ്വപ്നമാണ്, അതൊരു സ്വാപ്നിക വിജൃംഭണമാണ്, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ദേഹം ഞാനല്ല, ദേഹം എന്റെ അല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല, ദേഹം നമുക്ക് ഭക്തിയുടെ ഭാവത്തിലാണെങ്കിൽ ദേഹം ഭഗവാന്റെ ആണ്, ദേഹം ഭഗവാന്റെ ആണ്, ദേഹം ഭഗവാന് വേണ്ടിയാണ് എന്ന് കരുതിയാൽ മതി. കരുതിയാൽ നമ്മളിപ്പോ സ്വതന്ത്രരാകും. ഈ ക്ഷണത്തിൽ നമ്മൾ സ്വതന്ത്രം, നമ്മളെ ആരും കെട്ടിയിട്ടിട്ടില്ല. ഈ അജ്ഞാനം മാത്രമാണ് കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മളുടെ സകല ദുഃഖത്തിനും കാരണം ഈ അജ്ഞാനമാണ്. ദേഹം എന്റെ ആണെന്നും ദേഹം എനിക്ക് പ്രയോജനപ്പെടുമെന്നുള്ള അജ്ഞാനം. ഈ ദേഹം ഭഗവാന്റെ ആണ്. നിമിത്തമാത്രം ഭവസവ്യ സാചിൻ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് തീരൂ അർജുനാണ്. ഇൻസ്ട്രുമെന്റ് ആയിട്ട് തീർന്നാൽ ഇൻസ്ട്രുമെന്റിന് സ്വതന്ത്രമാണ് ഇൻസ്ട്രുമെന്റ്. തോക്കുകൊണ്ട് ഒരാൾ വെടിവെച്ചു, ആരെ അറസ്റ്റ് ചെയ്യും? വെടിവെച്ചവനെയോ തോക്കിനെയോ? വെടിവെച്ചവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും. തോക്കിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറേയില്ല അല്ലേ. അപ്പൊ ഇഫ് യു ആർ ആൻ ഇൻസ്ട്രുമെന്റ് യു ഹാവ് നോ ഡുവർഷിപ്പ്. ഇഫ് യു ആർ ദ യൂസർ യു ഹാവ് ഡുവർഷിപ്പ് ആൻഡ് മോട്ടീവ്സ്. ഭഗവാന്റെ കയ്യിൽ യന്ത്രം ആണെങ്കിൽ ഈ ദേഹം, ദേഹം സ്വതന്ത്രമാണ്. ഭഗവാന്റെ കയ്യിൽ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ കയ്യിൽ എന്ന് പറയാം. പ്രകൃതിയുടെ കയ്യിൽ ഈ ദേഹം യന്ത്രമാണെന്ന് കരുതുകയാണെങ്കിൽ, ഗീതയിൽ ഭഗവാൻ പ്രകൃതി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭാഗവതത്തിൽ വരുമ്പോ, അല്ലെങ്കിൽ ഭക്തിയുടെ ഭാവത്തിൽ പറയുമ്പോൾ ഭഗവാന്റെ കയ്യിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മത്തിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും വിട്ടുപോയ ഭഗവാനെ നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. പ്രകൃതിയില്ലാതെ ശുദ്ധമായ ചൈതന്യം മാത്രമാകുമ്പോൾ അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോ പ്രകൃതിയിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഭഗവാൻ മുഖ്യമാവുന്നു. അപ്പൊ ഭഗവാന്റെ ആണ് ദേഹം, ഭഗവാൻ പ്രവർത്തിക്കുന്നു, ഭഗവാന് വേണ്ടി എന്ന് വന്നാൽ നമ്മൾ സ്വതന്ത്രരാവും. അപ്പൊ ശരീരം ഞാനല്ല എന്നുള്ളത് പ്രോമിനൻസ്. ശരീരം എന്റെയല്ല, എങ്ങനെ വന്നു എനിക്കറിയില്ല, ഇതെങ്ങനെ എനിക്ക് സിദ്ധിച്ചു എന്നറിയില്ല. പെട്ടെന്ന് ജനിച്ചു വളർന്നു, കുറച്ച് കഴിഞ്ഞപ്പോ ഐ സീ ദാറ്റ് ഐ ഹാവ് എ ബോഡി. ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു മൈ ചോയ്സ്. അതുകൊണ്ടാണ് അവരെയും വരെയും ഒക്കെ നോക്കിക്കൊണ്ടേ ആളുകൾ, അവരെ മാതിരി ഇരുന്നാൽ എത്ര നന്നായിരുന്നു, എത്ര ഭംഗി, അവരെ മാതിരി ഇരുന്നാൽ എത്ര നന്നായിരുന്നു. സകല ആളുകൾക്കും ആഗ്രഹം, വയസ്സായ ആളുകൾക്ക് ചെറുപ്പക്കാരാവണം, ചെറുപ്പക്കാർക്ക് വേറെ ആരെയോ കണ്ട അവരെ പോലെ ആവണം. എന്താന്ന് വെച്ചാൽ ആവാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ആവാമായിരുന്നു. ദർ ഇസ് നോ ചോയ്സ്. യു ആർ ഗിവൺ വിത്ത് ആൻ ഇൻസ്ട്രുമെന്റ് വിത്ത് വിച്ച് യു ഹാവ് ടു ലിവ്. അപ്പോ നോക്കണം, സൂക്ഷ്മമാണ് ഈ ജ്ഞാനം. നമുക്ക് തെളിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്വതന്ത്രരാകും. അപ്പൊ ഈ ദേഹം എന്റെ അല്ല, എനിക്ക് കിട്ടി എന്റെ ഇഷ്ടത്തിന്, എന്ന് വെച്ചാൽ എന്റെ ഉള്ളിലുള്ള ഡിസയറിന് അനുസരിച്ച് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, മറിച്ച് പ്രാരബ്ധത്തിനനുസരിച്ച് അത് നടക്കും. ആ പ്രാരബ്ധത്തിനെ നമ്മൾ എന്തു പറയണു? ഈശ്വരേച്ഛ എന്ന് പറയുന്നു. നമുക്കറിയാത്തതിന് നമുക്ക് അതല്ലേ വാക്കുള്ളൂ അല്ലേ, ഈശ്വരേച്ഛ. ദശരഥൻ വിചാരിച്ചു രാമനെ പട്ടാഭിഷേകം ചെയ്യണം. രാമനെ വിളിച്ച് പറഞ്ഞപ്പോ രാമനും അക്സെപ്റ്റഡ്. പക്ഷെ രാമന് ഈ ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്ത ദിവസം അന്ന് രാത്രി പ്രാരബ്ധം വർക്ക് ചെയ്തു. ആരുടെ ബ്രെയിനില്? മന്ധരയുടെ ബ്രെയിനില് അല്ലേ, മന്ധരയുടെ ബ്രെയിനില്. നമ്മളൊക്കെ മന്ധരയെ ചീത്ത പറയും. മന്ധര ആരാ? ചമ്പൂരാമായണത്തിൽ പറയുന്നു മന്ധര ദേവന്മാര് സ്പെഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണെന്നാണ്. എന്നുവെച്ചാൽ ഇവളില്ലെങ്കിൽ രാമായണ കഥയെ നടക്കില്ല. അപ്പൊ അവളുടെ ബ്രെയിനിൽ രാമന്റെ പ്രാരബ്ധം പ്രവർത്തിച്ചു. കഥ ടേണായി. ടേണായപ്പോ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ ഇതാണ് ജീവിതം. അസങ്കൽപ്പിതമേവേഹ യത് അകസ്മാത് പ്രവർത്തതെ. നമ്മൾ സങ്കല്പിച്ചത് ഒന്നായിരിക്കും, പ്രവർത്തിക്കുന്നത് വേറെ എന്തോ ആയിരിക്കും. അത് ആ ഒഴുക്കിനെ ഈശ്വരേച്ഛ എന്ന് വിളിക്കാം, പ്രാരബ്ധം എന്ന് വിളിക്കാം, വിധി എന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും ശരി, യു ഹാവ് നോ ചോയ്സ് അതർ ദാൻ ദാറ്റ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. സ്വീകരിക്കുകയേ വഴിയുള്ളൂ. അപ്പൊ ഈ ദേഹത്തിന്റെ മണ്ഡലത്തിൽ, അപ്പൊ ഇതെന്തിനു നടന്നു? രാമന്റെ കഥയിൽ രാമൻ ഈ ചോദ്യം ചോദിക്കാൻ, എന്തിനെന്റെ ജീവിതത്തിൽ നടക്കണം വിഷമം വിഷമം വിഷമം? സ്വീകരിച്ചില്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കണം. അവസാനം കാണുമ്പോൾ മനസ്സിലാകുന്നു, ആ ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതം പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. രാവണവധവും മറ്റു കാര്യങ്ങളും എത്രയോ അനുഗ്രഹവും ഒക്കെ ആ ശരീരം കൊണ്ട് നടക്കേണ്ടിയിരുന്നു. ആർക്കു വേണ്ടി? ഈശ്വരന് വേണ്ടി നടന്നു. ചോദ്യം ചോദിച്ചാൽ നമുക്കൊന്നും, നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് കർമ്മം ചെയ്യണം എന്ന് വെച്ചാൽ എതിർച്ചയായി എന്ത് വരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കണം. ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. പ്ലാൻ ചെയ്തുകൊണ്ട് നിന്നാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടെ നടക്കേണ്ടത് നടക്കും, കോൺഫ്ലിക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉള്ളിൽ. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കട്ടെ, അത് ഈശ്വരേച്ഛ. ഈ ശരീരം പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പ്രകൃതി ഭഗവാൻ അതിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. അതിന്റെ എഫക്ട് എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ അതൊന്നും എനിക്കറിയില്ല. കാരണം അത് എന്തിനു വന്നു എന്നുള്ളത് എനിക്കറിയേല. നമ്മളുടെ വീട്ടിലൊരു കുട്ടി ജനിക്കണോ, ആ കുട്ടി എന്ത് ചെയ്യാൻ പോണോ നമുക്ക് നാളെ അറിയോ? അതേപോലെ തന്നെ നമ്മളുടെ ശരീരമാവുന്ന തടിയും ഇന്നീ കണ്ട തടിക്ക് വിനാശവും എന്തെന്ന് അറിഞ്ഞില്ല അല്ലെ? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഈ തടിക്ക് വിനാശം എന്താണെന്നും അറിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ തടി ഞാനല്ല എന്നറിയണം, എന്റെ അല്ല എന്നറിയണം, എനിക്ക് വേണ്ടി അല്ല എന്നും അറിയണം. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഈ തടി, ഈ ദേഹം, ഈ ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു അന്തഃക്കരണം എന്ന് നമ്മൾ പറയുന്നു. ആ അന്തഃക്കരണമാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് അല്ലേ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമുക്കിപ്പോ ഉള്ളിൽ നോക്കിയാൽ കാണാം. ഇപ്പൊ കണ്ണടച്ചാൽ നമുക്ക് കാണാം, അനേക വിചാരങ്ങൾ വരുന്നു. ചീത്ത വിചാരങ്ങൾ പൊന്തി വരുന്നു. അപ്പൊ ബുദ്ധി പറയണു, അയ്യയ്യേ ഛേ, ഇവിടെ ഇരുന്ന് ഇതൊന്നും വിചാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ബുദ്ധി. ആ വിചാരിക്കുന്നത് മനസ്സ്, സങ്കല്പിക്കുന്നത് മനസ്സ്, ഇത് പാടില്ല എന്ന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നത് ബുദ്ധി. അതിന്റെ ഇടയിൽ എനിക്കിങ്ങനെയൊക്കെ വരണമല്ലോ എന്ന് പറയണത് അഹങ്കാരം. ഇതാണ് മനോബുദ്ധി, അഹങ്കാരം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സത്സംഗത്തിൽ എന്തോ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് മെനക്കെട്ട് ഇരിക്കണു, അങ്ങനെ ഇരുന്ന് ഒന്നും മനസ്സിലാവണില്ല, ഉറങ്ങി ഇങ്ങനെ പോയാൽ അത് ചിത്തം. ബെഡ് ഫ്രം വേർ ദ മൈൻഡ് എറോസ്. നമ്മൾ ഉറക്കം എന്ന് പറയണമല്ലോ, ഉറക്കം വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. ഈ ഉറക്കത്തിനെയാണ് കാരണശരീരം എന്ന് പറയണത്. ഉറക്കത്തിനെ കാരണശരീരം, ശരീരത്തിന് കാരണം അതാണ്. ഈ ശരീരത്തിന് കാരണം കഴിഞ്ഞ ജന്മത്തിലെ ഉറക്കമാണ്. അടുത്ത ജന്മത്തിലെ ശരീരത്തിന് കാരണം ഈ ജന്മത്തിൽ ഉണ്ടാവുന്ന ഉറക്കമാണ്. ഉറക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പല പ്രവൃത്തികളും ചെയ്യുന്നു അല്ലെ? പ്രവൃത്തിയുടെ ഫലമോ വാസനകളോ ഒന്നും നമുക്കിപ്പോ അറിയണില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താവും എന്ന് വെച്ചാൽ, ഇതൊക്കെ ഈ കാരണ ശരീരത്തിൽ പോയി അടിഞ്ഞുകൂടും. അവിടെ നമ്മളുടെ സ്വസ്വരൂപത്തിനെ മറച്ചുകൊണ്ട് ഒരു ഡാർക്ക്നെസ്, ഇരുട്ട് ഫോമാകും, ഒരു പടലം ഫോമാകും, ഒക്കെ അവിടെ ശേഖരിച്ചു വയ്ക്കും. അതാദ്യം സൂക്ഷ്മ ശരീരത്തിൽ കടക്കും, പിന്നീട് കാരണശരീരമാവും. അതുകൊണ്ട് ചെറിയ കുട്ടികളിൽ ജനിക്കുമ്പോൾ കാണാം 20 മണിക്കൂറൊക്കെ ഉറങ്ങും. എന്താന്ന് വെച്ചാൽ ബാഗ് ഫുള്ളാണ്, വലിയൊരു ബാഗാണ്. 20 മണിക്കൂർ ഉറങ്ങും. അതിന് സയന്റിഫിക് ആയിട്ട് ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? അവരുടെ ബോഡി എലമെന്റ്സ് ഒക്കെ വളരാനുണ്ട്, അതുകൊണ്ട് പ്രകൃതി ടൈം എടുക്കുകയാണ്, അവരെ ഉറക്കിയിട്ട് വളർത്തുകയാണെന്ന് പറയും. ഇറ്റ് ഓൺലി പ്രൂവ്സ് ദാറ്റ് ഓൾ ദീസ് എലമെന്റ്സ് ആർ മാനിഫെസ്റ്റിംഗ്. ഉള്ളിലുള്ളത് പുറമേക്ക് മാനിഫെസ്റ്റ് ആവുന്നു എന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ ഉണ്ട്. വലിയൊരു ബാഗ് കൊണ്ടുവന്ന് ഓരോന്നായി എടുത്ത് പുറത്തു വെക്കണം. കാരണ ശരീരം എന്താ? വലിയൊരു ബാഗ്. ഈ കുട്ടിക്ക് വയസ്സാവും തോറും ഉറക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു മിഡിൽ ഏജ് ആവുമ്പോ 5 മണിക്കൂർ 6 മണിക്കൂർ ആവും. അതേസമയം സൂക്ഷ്മ ശരീരം വളർന്നു വളർന്നു വരും. കണ്ടിട്ടുണ്ടോ കുട്ടികൾക്ക് ഈ മൈൻഡ്, നമ്മൾ പറയുന്ന മൈൻഡ് അധികമില്ല. ഉറങ്ങും, സുഖമായിട്ട് ധാരാളം ഉറങ്ങും, അത് കഴിഞ്ഞാൽ ഉണരും. ഈ 2 സ്റ്റേജേ അധികമായിട്ടുള്ളൂ. വലുതാവും തോറും സ്വപ്നം എന്ന് പറയുന്ന മനോരഥം എന്ന് പറയുന്നത് വളർന്നു വരും. സൂക്ഷ്മ ശരീരം വയസ്സായി കഴിയുമ്പോ എന്താ കാരണ ശരീരം വളരെ തിന്നാവും. കാരണ ശരീര ഹ്രാസമാണ്, വളരെ തിന്നാവും. അതുകൊണ്ട് ഉറക്കമേ ഇല്ല. എപ്പോഴും ചിന്ത ചിന്ത ചിന്ത വൃദ്ധസ്ഥാവ ചിന്താസക്ത. വയസ്സാവുമ്പോ ഉറക്കം കുറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ നാച്ചുറൽ. വയസ്സാവുമ്പോ ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കുകയേ വേണ്ട. വാർദ്ധക്യത്തിൽ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കുക, ധ്യാനിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലെ വിചാരങ്ങളെ കുറയ്ക്കുക കഴിയുന്നതും. ഉറക്കം വരണം എന്നില്ല, ഉറക്കം വരാത്തത് കൊണ്ട് നമ്മൾ ക്ഷീണിക്കില്ല. ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നത് കൊണ്ട് ക്ഷീണിക്കും. നേച്ചർ തന്നെ അങ്ങനെ നമ്മളെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. വാർദ്ധക്യത്തിൽ ഉറക്കം വേണ്ട, വളരെ കുറഞ്ഞു പോകും. അപ്പൊ സൂക്ഷ്മ ശരീരം പെരുത്തിരിക്കും. ഈ സൂക്ഷ്മ ശരീരമൊക്കെ അടുത്ത ജന്മത്തിൽ വീണ്ടും കാരണ ശരീരമായിട്ട് തീർന്ന് ധാരാളം ഉറങ്ങും. നമ്മൾക്ക് ഇപ്പൊ ധ്യാനിക്കാനിരിക്കുകയാണെങ്കിൽ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞു. മനസ്സ് അന്തർമുഖമായാൽ ഉള്ളിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം കാണും. പിന്നീട് ഈ ഇരുട്ടിന്റെ പടലമായ ഉറക്കം നിദ്രയും കാണും. ലയവും വിക്ഷേപവും ഇതിനാണ് പറയുന്നത്. ലയം ആ ഉറക്കമാണ്, വിക്ഷേപം ഉള്ളിലുള്ള ചിത്തവൃത്തികളാണ്. അപ്പൊ ഇതിനെ ഇതും ഞാനല്ല. ഇപ്പൊ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞുവല്ലോ. ഇനി പതുക്കെ ഇൻ ദി ഇന്നർ ഏരിയ മൈൻഡ് ഈസ് ഓൾസോ നോട്ട് മീ. ഈ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, പൊന്തി അസ്തമിക്കുന്ന അഹങ്കാരമുണ്ട് അല്ലെ മനസ്സില്. ഞാൻ എന്ന് പറഞ്ഞു ഒന്ന് വരുന്നു, ഞാൻ പോകുന്നു. ഉറക്കത്തിൽ ഞാനില്ല, പോയി. അഹങ്കാരം അസ്യൂംഡ് ആണ് അല്ലേ. ഒരു ഡോക്ടറായിട്ടുള്ള ആള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വളരെ ഗൗരവമാവും. ഞാൻ ഡോക്ടർ എന്നുള്ള ഭാവം അദ്ദേഹത്തിന്. അവിടെ പോകുന്നവരൊക്കെ അദ്ദേഹത്തിനെ നമസ്കരിക്കും, സല്യൂട്ട് ചെയ്യും. അതേ ആള് അമ്പലത്തിലേക്ക് വരുമ്പോൾ വളരെ വിനയമായിട്ട്, അവിടെ ഡോക്ടറായിട്ടല്ല അയാൾ വരുന്നത്, വേറെ ആളായി. യു ഹാവ് അസ്യൂംഡ് ദാറ്റ് യു ആർ എ ഡിവോട്ടി, ഭക്തൻ. അപ്പൊ ഭക്തനായപ്പോ എനിക്കിവിടെ സ്ഥാനമില്ല, ഞാൻ പോയി. ഇവിടെ പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു ഭാവത്തിലിരിക്കും. ഞാൻ തന്നെ പച്ചക്കറി വാങ്ങാൻ കടയിൽ പോയാൽ അവിടെ പ്രഭാഷണം ചെയ്യുന്ന ആളായിട്ട് നിൽക്കാൻ പറ്റുമോ? അയാൾക്ക് വല്ലതും അറിയോ? ഇറ്റ്സ് ഓൺലി അസ്യൂംഡ്. അപ്പൊ അഹങ്കാരം ഉദിക്കുകയും മാറുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നു, അത് സത്യമല്ല. അപ്പൊ മനോ ബുദ്ധി അഹങ്കാര പിന്നെന്തുണ്ട്? ചിത്തം, ഉറക്കം അല്ലേ. ഉറക്കത്തിൽ കാണപ്പെടുന്ന കാരണ ശരീരം ചിത്താനീനാഹം, ഇതൊക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമുക്ക് നമ്മളുടെ ഉള്ളിലും കാണുന്നു, സ്വപ്നത്തിലും കാണുന്നു. പക്ഷേ അത് സുഷുപ്തി അവസ്ഥയിൽ ഇല്ല. ഉറക്കം സ്വപ്നത്തിലില്ല, സ്വപ്നം ഉറക്കത്തിലില്ല, ഉറക്കം ജാഗ്രത്തിലില്ല, ജാഗ്രത് ഉറക്കത്തിലില്ല. അപ്പൊ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളും വരികയും പോവുകയും ചെയ്യുന്നതാണ് അല്ലേ. നമ്മളുടെ അനുഭവമാണ്. പ്ലീസ് ലുക്ക് ഇൻ യുവർ സെൽഫ്. ചിന്തിച്ച് മനസ്സിലാക്കുകയല്ല, നിങ്ങളുടെ നോക്കുക. ഇപ്പൊ നിങ്ങൾ ഉണർന്നിരിക്കുന്നു, രാത്രി ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നു, സുഖമായി. ഈ 3 അവസ്ഥകളിലാണ് നമ്മളുടെ ജീവിതം മുഴുവൻ. പക്ഷെ ജാഗ്രത അവസ്ഥയിൽ സ്വപ്നമോ സുഷുപ്തിയോ ഇല്ല, സ്വപ്നാവസ്ഥയിൽ ജാഗ്രത്തോ സുഷുപ്തിയോ ഇല്ല, സുഷുപ്തി അവസ്ഥയിൽ ജാഗ്രത്തും സ്വപ്നവും ഇല്ല. പക്ഷെ ഈ 3 അവസ്ഥയിലും കോമൺ ആയിട്ട് ആരുണ്ട്? ആരുണ്ട്? ഞാനുണ്ട്. ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്, സ്വപ്നം കണ്ട ഞാൻ തന്നെയാണ് സുഖമായി ഉറങ്ങിയത്, ഉറങ്ങിയ ഞാൻ തന്നെയാണ് സ്വപ്നത്തിലും സുഷുപ്തിയിലും. ജാഗ്രത്തിൽ ശരീരമുണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. സ്വപ്നത്തിൽ ശരീരം ഉണ്ടായിരുന്നില്ല, മനസ്സ് മാത്രം പ്രവർത്തിച്ചു, ഞാനുണ്ടായിരുന്നു. സുഖമായി ഉറങ്ങിയ സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഉണ്ടായിരുന്നില്ല, മനസ്സും ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദേഹവുമല്ല, മനസ്സുമല്ല, ഉറക്കവുമല്ല, അല്ലേ? ഇതൊക്കെ ഞാനാകുന്ന ഒരു സ്ക്രീനിൽ വന്നുപോകുന്ന സിനിമകളാണ്. ഞാൻ ആകുന്ന ഒരു അധിഷ്ഠാനത്തിൽ ജാഗ്രത അവസ്ഥ എന്നൊരു സ്റ്റേറ്റ് വരുന്നു, എനിക്ക് കൺട്രോൾ ഇല്ല. രമണ മഹർഷിയോട് ടോക്സ് വിത്ത് രമണ മഹർഷിയിൽ മഹർഷിയുടെ ആൻസേഴ്സ് ഒന്നും ഇന്റലക്ച്വൽ പ്ലെയിനിൽ ഉണ്ടാവില്ല, മെന്റൽ പ്ലെയിനിൽ ഉണ്ടാവില്ല. അങ്ങനെ സത്യത്തിനെ പുറമേക്ക് തുപ്പുന്ന പോലെയാണ് ആൻസേഴ്സ് ഒക്കെ. ഒന്നും സംശയത്തിന് ഇടവെക്കാത്ത വിധത്തിലാണ്. ഒരാൾ ചോദിച്ചു, സ്വാമി, ഹൗ സ്ലീപ് ഓവർ പവേഴ്സ് അസ്? ജസ്റ്റ് ആസ് വേക്കിംഗ് സ്റ്റേറ്റ് ഓവർ പവേഴ്സ് യു എന്ന് പറഞ്ഞു. ഉറക്കം എങ്ങനെയാണ് നമ്മളെ കടന്ന് ആക്രമിക്കണതെന്ന് ചോദിച്ചപ്പോ മഹർഷി പറഞ്ഞു, ഉത്തരം, ഉണർവ്, ജാഗ്രത അവസ്ഥ നിങ്ങളെ കടന്ന് ആക്രമിക്കണ പോലെ തന്നെ. ഉറക്കം എന്തോ ഒരു വേറെ അവസ്ഥയും ഇത് ഉണർന്നിരിക്കുന്നത് ഒരു ഉണർന്നിരിക്കുന്ന അവസ്ഥയും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോകും. ഉറക്കവും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഉണർന്നുപോകും. പക്ഷെ ഈ മൂന്നും നമ്മളിൽ വന്നുപോകുന്നു. ഇതിനു പുറകിൽ യഥാർത്ഥമായ ഞാൻ ഒളിഞ്ഞുകിടക്കുന്നു. ആ ഞാനിനെ കണ്ടെത്തുന്നതാണ് സാക്ഷാത്കാരം. സിനിമ കാണുമ്പോ സ്ക്രീനിനെ നമ്മൾ മറന്നുപോകും. സിനിമയിൽ തീപിടിക്കും, മഴ പെയ്യും, യുദ്ധം നടക്കും, ഒന്നും സ്ക്രീനിനെ സ്പർശിക്കണില്ല. സിനിമയിൽ കല്യാണവും നടക്കും, മരണവും നടക്കും, സ്ക്രീനിനെ ഒന്നും സ്പർശിച്ചിട്ടില്ല. അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എന്തൊക്കെ തന്നെ സംഭവിക്കുകയാണെങ്കിലും ഇതൊന്നും യഥാർത്ഥമായ ഞാനിനെ, അഹംബോധത്തിനെ, ആത്മാവിനെ, സ്വസ്വരൂപത്തിനെ സ്പർശിക്കുന്നതേയില്ല. അത് മേഘം ആകാശത്തിനെ സ്പർശിക്കാത്ത പോലെ, ഇരുട്ടും വെളിച്ചവും പൊടിപടലങ്ങളും ആകാശത്തിനെ സ്പർശിക്കാത്ത പോലെ, ഞാൻ എന്നുള്ള അനുഭവത്തിനെ, ഞാൻ എന്നുള്ള എന്റെ അനുഭവത്തിനെ, യഥാർത്ഥ സ്വരൂപത്തിനെ യാതൊന്നും സ്പർശിക്കുന്നില്ല. ആ ഞാൻ എന്നുള്ള അനുഭവം, അതിനാണ് ഇവിടെ ശിവം എന്ന് പറഞ്ഞത്. മനോ ബുദ്ധി അഹങ്കാര ചിത്താനീനാഹം നച ശ്രോത്ര

0: ശിവോഹം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം. മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ കാണുന്നു, ചിത്തം സുഷുപ്തിയിൽ കാണുന്നു. ഇത് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം എന്നുള്ളതുകൊണ്ട് അന്ധകരണത്തിനെ നിഷേധിച്ചു. നച്ച ശ്രോത്ര ജിഹ്വേ, ശ്രോത്രം ജിഹ്വ ഘ്രാണം നേത്രം, ഇത് പഞ്ച ഇന്ദ്രിയങ്ങൾ, രസന ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഞാനല്ല. നച്ച ഉപസ്ഥ പായു നച്ച ശ്രോത്രജിഹ്വേ നച്ച ഗ്രാണനേത്രേ നച്ച വ്യോമഭൂമി, ആകാശമോ ഭൂമിയോ ജലമോ, പഞ്ചഭൂതമയമായ ശരീരവും ഞാനല്ല. അപഞ്ചീകൃതമായ മനസ്സ് ബുദ്ധി അഹങ്കാരം മുതലായിട്ടുള്ളത് ഞാനല്ല. ഇതൊക്കെ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ ഒന്ന് ബാക്കി നിൽക്കും. സവൈന ദേവാസുര മർത്യ തിര്യം ന സ്ത്രീ പുമാൻ ന ഷണ്ടോ ന ജന്തുഹു നായം ഗുണഹ കർമ്മ നസൻ നജാസത് നിഷേധശേഷോ ജയതാത് അശേഷ. ഭാഗവതത്തിൽ ഗജേന്ദ്രസ്തുതി. എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാതെ യാതൊന്നു ബാക്കി നിൽക്കുമോ അത് പൂർണ്ണ വസ്തുവാണ്. ആ പൂർണ്ണ വസ്തുവാണ് ഞാൻ. അതിൽ കൂടുതലില്ല കുറവില്ല, അവിടെ ഡെസ്റ്റിനിക്ക് സ്പർശമില്ല, അവിടെ വിധി സെൽഫ് എഫേർട്ട് എന്നുള്ള ക്വസ്റ്റ്യനേ ഇല്ല. അത് പൂർണ്ണമാണ്. ആ പൂർണ്ണത്തിൽ രണ്ടാമതൊരു വസ്തുവില്ല അവിടെ പ്രവർത്തിക്കാൻ. അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. തദേകോവശിഷ്ട ശിവക്കേവലോഹം ശിവോഹം ശിവോഹം ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച്ച ശ്രോത്ര ജിഹ്വേ. ശ്രോത്രമോ ചെവിയോ ഞാനല്ല, ചെവിയോ നാവോ ഞാനല്ല. നച്ച ഗ്രാണ നേത്രേ മൂക്കോ കണ്ണോ ഞാനല്ല. നച്ച വ്യോമഭൂമി ദേഹം ഞാനല്ല. അതാണ് വ്യോമഭൂമി എന്ന് പറഞ്ഞത്. പഞ്ചഭൂതം ഞാനല്ല. ന തേജോ ന വായു, വ്യോമം ഭൂമി തേജസ് വായു, അതിലൊന്നു മാത്രം വിട്ടുകഴിഞ്ഞു. നച്ച വ്യോമഭൂമിർ ന തേജോ ന വായു, വെള്ളം വിട്ടുകഴിഞ്ഞു. എന്നാലും പഞ്ചഭൂതങ്ങളെയൊക്കെ അതിലടങ്ങി. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദം ചിത്ത്. ചിത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമാണ് ചിത്ത്. നമ്മളുടെ എല്ലാ ആനന്ദവും അതിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ പറഞ്ഞ ഉദാഹരണം മിനിയാന്ന് പറഞ്ഞു, കൊഴക്കട്ട. കൊഴക്കട്ടയിൽ മാവിലല്ല സ്വാദ്, പൂർണ്ണത്തിലുള്ള സ്വാദ് മാവിലൂടെ വരുന്ന പോലെ ഞാൻ എന്ന ചിത്തിന്റെ സ്വാദ് ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലൊക്കെ കാണുന്നത് കൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങളിലൊക്കെ സുഖം തോന്നുന്നു. നാവിൽ ഇത്തിരി പഞ്ചസാര ഇടുമ്പോ സ്വാദുണ്ട്. നാവിലാണോ സ്വാദ്? അങ്ങനെയാണെങ്കിൽ നാവിനെ മുറിച്ചിട്ട് പായസത്തിൽ മുക്കൂ, സ്വാദറിയോ? നാവ് ഇവിടെ ചേർന്ന് നിൽക്കുമ്പോ സ്വാദ് എവിടുന്ന് വന്നു? വേറെ എവിടുന്നോ ഒരു കേന്ദ്രത്തിൽ നിന്നും വന്നു. ജഡശരീരത്തിന്റെ നാവിൽ ലഡു ഇട്ടാൽ രുചിക്കുവോ? ഇല്ല. കാരണം എന്താ? യഥാർത്ഥത്തിൽ രുചി ആത്മാവിന്റെയാണ്, ദർശനം ആത്മാവിന്റെയാണ്, ശ്രവണം ആത്മാവിന്റെയാണ്, എല്ലാ ആനന്ദാനുഭവങ്ങളും ആത്മാവിന്റെയാണ്. ആത്മാ ഇല്ലെങ്കിൽ ദേഹത്തിനൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ആത്മാവിന് ചിത്ത് എന്നു പേര്. ചിത്ത് ഇപ്പൊ നമുക്കൊക്കെ അനുഭവമുണ്ട്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ചിത്ത്. ആനന്ദം അനുഭവിക്കണമെങ്കിൽ ആ ചിത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങണം. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. ശ്രദ്ധയെ ആ ചിത്തിലേക്ക് തിരിക്കണം. ഞാൻ ആരാണ്? അതിന് ആത്മവിചാരം ചെയ്യണം. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ധ്യാനിക്കാനിരിക്കാനാണ് ഈ മന്ത്രം ശ്ലോകമേ. ഞാൻ ദേഹമല്ല, മനസ്സ് ബുദ്ധി അഹങ്കാരമല്ല, പിന്നെ ഞാൻ ആരാണ്? പതുക്കെ ചോദിക്കും. കുറെ ദിവസം നമ്മൾ കിണഞ്ഞ് ശ്രമിച്ചാൽ കുറെ കഴിയുമ്പോ ഈ ചോദ്യത്തിന് ജീവൻ വെക്കും ഉള്ളില്. ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ നമ്മൾ ചോദിക്കാം. ഈ ആത്മവിചാരം ചെയ്യാൻ ഒരു ക്ലൂ ആണ്. അഹങ്കാരം, അഹം സ്ഫൂർത്തി, അഹം ബോധം, മൂന്ന് മണ്ഡലത്തിലാണ് നമ്മളുടെ ഈ ധ്യാനം ആത്മവിചാരം പുരോഗമിക്കുക. നമ്മൾ ആദ്യം പിടിക്കേണ്ടത് അഹങ്കാരത്തിനെയാണ്. അഹങ്കാരമേ നമുക്കറിയുള്ളൂ. അഹം സ്ഫൂർത്തി എന്ന് പറയുന്നത് ഭാവമണ്ഡലമാണ്. അവിടെയാണ് ഈ ഭക്തിയൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് ഭാവമണ്ഡലമാണ് ചിദ്വിലാസം എന്നൊക്കെ യോഗികൾ പറയും. ഭാവമണ്ഡലം, ആ ഭാവമണ്ഡലത്തിനെ അഹം സ്ഫൂർത്തിയെ തന്നെയാണ് രാധ എന്നും പാർവതി എന്നും സീത എന്നും ഒക്കെ ഭഗവാന്റെ ധർമ്മപത്നിയായിട്ട് വാമഭാഗമായിട്ട് പറഞ്ഞിരിക്കുക. അത് അടുത്തു നിൽക്കുന്നു, ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു. ആ ചിദ്വിലാസ ശക്തി, ഹ്ലാദിനീ ശക്തി, ഈശ്വരന്റെ അടുത്ത് നിൽക്കുന്ന വിദ്യാശക്തിയാണ് ഈ അഹം സ്ഫൂർത്തി. പക്ഷെ ഇപ്പൊ നമുക്ക് അഹം സ്ഫൂർത്തിയെ അറിയില്ല, അഹങ്കാരം ജീവനാണ്. ആ ജീവബോധം നമുക്ക് പിടിക്കണം. എപ്പോ പിടിക്കാം? ഇപ്പോ നിങ്ങളെ വീട്ടിൽ പോയി, വീട്ടിൽ പോയ ഉടനെ വീട്ടില് നിങ്ങൾ പ്രഭാഷണത്തിന് പോകുന്നത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കണു. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ, അയ്യോ എന്നെ ഇങ്ങനെ പറയണമല്ലോ, എന്നെ ഇങ്ങനെ പറഞ്ഞുവല്ലോ, എന്നെ എന്നെ എന്നെ എന്നേ തോന്നും. അപ്പൊ നമുക്ക് കാണാം ഈ അഹം വൃത്തി എന്താണെന്ന് കാണാം. അഹം വൃത്തിയെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ കാണാൻ കഴിയും. ആരെങ്കിലുമൊക്കെ നമ്മളെ ചീത്ത പറഞ്ഞു, ഉടനെ കാണാം. ഇവിടെ യു വിൽ സീ എ വൈബ്രേഷൻ. നീ എന്നെ പറഞ്ഞു, എന്നെ പറഞ്ഞു, വാതിലടച്ച ഉള്ളിലിരിക്കുക. ഈ എന്നെ പറഞ്ഞു, എന്നെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറയാൻ പാടുമോ എന്നൊന്നും പോകരുത്. എന്നെ പറയാതിരിക്കാൻ എന്ത് വേണമെന്ന് ചിന്തിക്കരുത്. ആ എന്നെ എന്നുള്ള ആ ഒരു സ്ഫുരണമുണ്ടല്ലോ, ഒരു സ്പന്ദനം, ആ സ്പന്ദനത്തിനെ വിടാതെ ഗ്രഹിക്കുക. എന്നെ എന്നെ എന്നെ എന്നെ ഞാൻ എന്നെ പറഞ്ഞു, ഈ ഞാൻ എന്താണ്? ഈ സ്പന്ദനം എവിടെ നിന്ന് പൊന്തുണു? അതെവിടെ നിന്ന് ചലിക്കണു? അതിങ്ങനെ നമ്മൾ ചകഞ്ഞുകൊണ്ടിരുന്നാൽ അത് എവിടെ ഉദിക്കുന്നുവോ അവിടെ അടങ്ങും. അടങ്ങുമ്പോ മറ്റൊരു അഹം നമ്മൾ ഉള്ളിൽ തോന്നും, അത് അഹം സ്ഫൂർത്തി. അവിടെയാണ് ഈ സ്രോതസ്, ശാന്തി, ആനന്ദാനുഭവം, ചിദാനന്ദരൂപ ശിവവോഹം എന്ന് പറഞ്ഞു. ആ ശിവോഹം, ശിവരൂപമായിട്ടുള്ള അഹം സ്ഫൂർത്തിയായി തെളിഞ്ഞു തുടങ്ങും. ക്രമേണ ആ സ്ഫൂർത്തിയും അടങ്ങും, സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. അതൊക്കെ നമ്മൾ പിന്നീട് കാണാം. ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
1: Om Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary. In Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: മനുഷ്യന്റെ സാമൂഹ്യനീതിക്ക് ഒരു തരത്തിലും നിരക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.

പക്ഷെ എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞെന്ന് അങ്ങനെയല്ല, ഇത് ആചാര്യസ്വാമികൾ എഴുതി തന്നെയാണ്, ഇത് വേണം നടപ്പിലാകേണ്ടത്, ഇന്ന് നടപ്പിലാകുന്നില്ല, അതാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ സകല തകരാറുകൾക്കും കുഴപ്പം. ഈ ശൂദ്രന്മാര് വേദം പഠിച്ചതാണ് എന്നാണ് എന്നെ പഠിപ്പിച്ച ആൾ എന്നെ പഠിപ്പിച്ചത്. ഈ കാര്യത്തിൽ ഞാനും എന്റെ ഗുരുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ട്. അവസാനം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ശൂദ്രനായതുകൊണ്ടാണ് നീ ഇതിനെ സമർത്ഥിക്കുന്നത്, ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇത് യോജിക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കലും. അപ്പൊ ഇതിങ്ങനെയാണ് നടന്നു വരുന്നത്. ഇതിന്റെ സമ്പ്രദായം ഇതാണ്. ഇത് പഠിക്കുന്നവര് ഇത് ആ സമ്പ്രദായത്തിലൂടെ ഇന്നും ഇത് പഠിപ്പിച്ചു വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്ന ഇത്തരം വേദഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശുക്ലചതുർവേദത്തിൽ. പക്ഷെ ഇതിനെയൊന്നും ശങ്കരാചാര്യർ ഒരിടത്തും ധരിച്ചതായി കണ്ടിട്ടില്ല. അതായത് ശൂദ്രനും വേദം പഠിക്കാമെന്ന് പറയുന്ന ഭാഗം. പക്ഷെ വേദത്തിലും മറ്റും സ്ത്രീകളെ വേദം പഠിപ്പിക്കത്തില്ല. സ്ത്രീകൾ ഉപനിഷത്ത് ഭാഷ്യ സഹിതം പഠിപ്പിക്കുന്നിടത്ത് സ്ത്രീകളെ കേൾക്കാൻ അനുവദിക്കത്തില്ല. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലും മറ്റും ഭാഷ്യം പഠിപ്പിക്കത്തില്ല. ഇനി ഉപനിഷത്തുകൾ പഠിപ്പിക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ടത് ഉച്ചരിപ്പിക്കത്തില്ല. പുരുഷന്മാരുണ്ടെങ്കിൽ ഉച്ചരിക്കും, അത് ബ്രാഹ്മണരാണെങ്കിലും ഉച്ചരിപ്പിക്കത്തുള്ളൂ. അല്ലാത്തവർ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് എന്നെ പഠിപ്പിച്ച ആൾ പോലും അങ്ങനെയാണ്. വേദമന്ത്രങ്ങൾ ചെല്ലുമ്പോൾ പറയും അത് പിന്നെ ഉച്ചരിക്കാൻ പാടില്ല, അത് ബ്രാഹ്മണരുണ്ടെങ്കിൽ ഉച്ചരിക്കാം, അല്ലാത്തവർ ഉച്ചരിക്കരുതെന്ന് പറയും. അപ്പൊ ഞങ്ങളെല്ലാം കയറി ഉച്ചരിക്കും. ഉച്ചരിക്കുമ്പോൾ ചോദിക്കും നിങ്ങളൊക്കെ ബ്രാഹ്മണരാണ്, ഞങ്ങളും ഒക്കെ ബ്രാഹ്മണരാണെന്ന് പറയും, ഉച്ചരിക്കും എന്ന് പറയാം. പിന്നെ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഉച്ചരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളും ബ്രാഹ്മണരാണ് എന്ന് പറയും. അങ്ങനെ ഉച്ചരിച്ചാണ് ഇത് പഠിച്ചത്, അല്ലെങ്കിൽ പഠിക്കാൻ പാടില്ലെന്നാണ്. ഇതാണ് ഈ അധ്യയന ക്രമം. അവരവകാശപ്പെടുന്ന ശങ്കരാചാര്യര് അന്ന് തുടങ്ങിവെച്ച ക്രമമാണ് ഞങ്ങളിന്നും പരിപാലിച്ചു വരുന്നത്. ഇതെല്ലാവരും അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാണ്, വേറെ ഒരാൾ എഴുതി ചേർത്തെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികളോട് അദ്വൈത ആചാര്യൻ എന്നുള്ളതിലേക്ക് നമുക്ക് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമില്ല. ഏറ്റവും അന്നത്തെ അദ്ദേഹത്തിന്റെ സമൂഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്മൃതികളെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ശങ്കരാചാര്യര് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരുടെ കാര്യത്തിനും ഇത് പറയേണ്ടി വരും. അപ്പോൾ പൂർവ്വമീമാംസയിലെ അപശൂദ്രാധികരണവും പ്രക്ഷിപ്തം എന്ന് പറയേണ്ടി വരും. അതെല്ലാം അത് പറയുന്നതൊക്കെ പ്രയാസമാണ് അങ്ങനെ പറയുന്നതിന്. അതുകൊണ്ടിത് ആചാര്യസ്വാമികൾ എഴുതിച്ചത് തന്നെയാണ്. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിന് അതുകൊണ്ട് പറയുന്നു, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വ്യവഹാര ഭാട്ടനയം കുമാരലഭട്ടന്റെ രീതിയെ സ്വീകരിച്ചോണം എന്നാണ് വ്യവഹാരത്തിൽ. അതായത് മറ്റ് ക്രിയാകലാപങ്ങളെല്ലാം വരുന്ന സമയത്ത് കുമാരലഭട്ടൻ എന്ത് പറഞ്ഞോ അതനുസരിച്ച് ചെയ്തോളൂ എന്നാണ്. കാരണം അദ്വൈതത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ലല്ലോ, കർമ്മകാണ്ഡത്തെക്കുറിച്ച് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വരുന്ന ഭാഗത്തെല്ലാം കുമാരലഭട്ടൻ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച്. കുമാരലഭട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ പൂർവ്വമീമാംസയുടെ മതം. പൂർവ്വമീമാംസ എന്ന് പറയുമ്പോൾ ഈ അവശൂദ്ര അധികരണത്തെ മറ്റും സ്വീകരിക്കുന്ന ഭാഗം. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളൂന്നാണ്. അതുകൊണ്ട് സന്യാസത്തിന് പോലും ബ്രാഹ്മണയെ ഇതരർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ബ്രാഹ്മണ സമുദായത്തിൽ ജനിക്കാത്തവർക്ക് സന്യാസത്തിന് അവകാശമില്ല എന്നുള്ളതാണ് സിദ്ധാന്തം. അതായത് അദ്വൈതികൾ ശങ്കര പരമ്പരയിൽപ്പെട്ടവർ സ്വീകരിച്ചിരിക്കുന്ന മുഖ്യമായ സിദ്ധാന്തം. പിന്നെ വേണ്ടി വന്നാൽ എന്നാണ് അത്. ശങ്കരാചാര്യർ അതിനെ അനുകൂലിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ശങ്കര മധുസൂദന സരസ്വതി പോലുള്ളവരൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ക്ഷത്രിയനും വൈശ്യനും സന്യാസമാകാം. അത്രമാത്രം സുരേശ്വരാചാര്യര് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും യോഗ്യനായി കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനുശേഷമുള്ള എന്താണ് ശൂദ്രൻ. ഈ ശൂദ്രൻ എന്ന് പറയുമ്പോൾ ഇത് ചതുർവർണ്ണത്തിൽ പെടുന്നേ ഉള്ളൂ, മനുഷ്യരിലായി പെടുന്നില്ല. ഇനി വർണ്ണം ബാഹ്യമായി കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭൂരിപക്ഷം ന്യൂനപക്ഷമാണ് ചാതുർവർണ്ണത്തിൽ പെടുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തിന് പുറത്താണ്, അവരെ വർണ്ണ ബാഹ്യരെന്ന് പറയും. അപ്പോൾ അവർക്കൊന്നും ഈ സന്യാസത്തിനും അവകാശമില്ല, അധികാരമില്ലെന്നാണ് ഈ ശങ്കര പരമ്പരയിൽ ഇന്നും അവർ വിധിച്ചു വരുന്നത്, സ്വീകരിച്ചു വരുന്നത് ആയിട്ടുള്ള നിയമം അതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ദോഷങ്ങൾ ഒരുപാട് വന്നു എന്നറിയാം. ഇങ്ങനെ സാമൂഹികമായി ഒരു സമത്വമില്ലാത്ത ഒരു വ്യവസ്ഥയെ സ്വീകരിച്ചതാണ് ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വിപത്ത്. ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം അതാണ്. ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ നാശം അതാണ്. അതായത് പുരോഹിതന്മാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചു. ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ പിൽക്കാലത്ത് വന്ന ദയാനന്ദ സരസ്വതി പോലെയുള്ള ആൾക്കാരെല്ലാം ഇതിനെ നിഷേധിച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതായത് ഈ വേദത്തിൽ വരുന്ന ഒരുപാട് അസംബന്ധങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും നിഷേധിക്കുകയും അങ്ങനെയുള്ള ഭാഗങ്ങളെ വേദമേ അങ്ങ് നിഷേധിച്ചു. പക്ഷേ എന്നിട്ടും അദ്ദേഹം

0: ബുദ്ധനും രക്ഷപ്പെടാൻ പറ്റില്ല, അദ്ദേഹത്തെ ഹിംസിച്ചു കളഞ്ഞു. അതിനു മുമ്പ് തന്നെ ശ്രീബുദ്ധൻ, ഈ ശ്രീബുദ്ധൻ ഈ വേദത്തെ നിഷേധിച്ചത് തന്നെ ഇതിലെ ഹിംസയും ഇതിൽ വരുന്ന ഹിംസ എന്ന് വെച്ചാൽ ഇതിനെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ട്, വേദത്തിൽ അതുണ്ടെന്നുള്ളതല്ല, വേദത്തെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുകയും ഇത് ഒരു കാലത്ത് ഭാരതം മുഴുവൻ ഈ ആട്ടിന്റെ കരച്ചിലേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഒരു ആട് കരയുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തും യാഗം, എല്ലായിടത്തും ആട്ടിനെ കൊല്ലുക, യാഗത്തിൽ കൊല്ലുന്നത് ആടിനെയാണ്, അതിനെ വെട്ടുക. അപ്പോൾ അതിന്റെ കരച്ചിൽ ഭാരതത്തിൽ മുഴങ്ങിയെന്നാണ്. അപ്പൊ ആ സമയത്താണ് ശ്രീബുദ്ധൻ അവതരിച്ചിട്ട് ഈ ഹിംസയെ നിഷേധിക്കണം. അപ്പൊ വേദത്തെ അംഗീകരിച്ചുകൊണ്ട് ഹിംസയെ നിഷേധിക്കാൻ ഒക്കത്തില്ല, കാരണം വേദത്തെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ഹിംസാപരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പുരോഹിതന്മാർക്കെല്ലാം ഇറച്ചി തിന്നുന്നതിനുള്ള ആഗ്രഹം വന്നപ്പോൾ അവർ വേദത്തെ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, മാംസഭക്ഷണം അതിന്റെ ഒരു ഭാഗമാക്കി, എന്നിട്ട് മാംസഭക്ഷണത്തിന് വേണ്ടി വേദത്തിൽ ഹിംസയുണ്ടെന്ന് വരുത്തി തീർത്ത്. അപ്പൊ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ശ്രീബുദ്ധൻ, അതായത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ്, ആ കാരുണ്യം കൊണ്ട് വേദത്തെ തന്നെ അങ്ങ് നിഷേധിച്ചു. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റത്തില്ല, കാരണം അതിനെ അംഗീകരിച്ചുകൊണ്ട് ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതിക്ക് പറ്റിയതുപോലെ പറ്റും, അദ്ദേഹത്തെ ഹിംസിച്ചു കളഞ്ഞു, അതേ അബദ്ധം പറ്റും. അതുകൊണ്ട് കാരണം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ഹിംസ പറഞ്ഞിട്ടില്ലെന്ന് വ്യാഖ്യാനിക്കാൻ പോകണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ വാദകോലാഹലങ്ങളിൽ ചെന്ന് കാടും, പിന്നെ കൈ കൊള്ളവൻ അവസാനം ജയിക്കും. അതാണ് ഈ ശാസ്ത്രാർത്ഥവാദത്തിൽ അവസാനം സംഭവിക്കുന്നത്, എതിരാളിയെ അടിച്ചോടിക്കുക എന്നുള്ളതാണ്. ദയാനന്ദ സ്വാമിയൊക്കെ കാശിയിൽ വെച്ച് അടിച്ചോടിച്ചിട്ടുണ്ട് ശാസ്ത്രാർത്ഥവാദം നടത്തുമ്പോൾ. അപ്പൊ പിന്നെ അത് വരും. അപ്പൊ ഇത് മനസ്സിലായിക്കൊണ്ട് ശ്രീബുദ്ധൻ എന്ത് ചെയ്തു, ഇതിനെ അങ്ങ് നിഷേധിച്ചു, ഇതേ വേണ്ടെന്ന് പറഞ്ഞു, ഇതില്ലാതെ മതി എന്ന് പറഞ്ഞു. ഈ വേദത്തെ നിഷേധിച്ചിട്ട് ആ കാരുണ്യം കൊണ്ട് അദ്ദേഹം തത്വത്തെ ഉപദേശിച്ചു. അപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിഷേധിക്കേണ്ടി വന്നു, അല്ലാതെ ഈ വൈദിക ഹിംസയെ നിഷേധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ വന്നിട്ട് എന്ത് ചെയ്തു, വേദത്തെ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ശങ്കരാചാര്യ ബുദ്ധൻ ഇവിടെ നിന്ന് നിഷ്കാസിതനായി പോയത്, അതുകൊണ്ടാണ് വേദത്തെ നിഷേധിച്ചുകൊണ്ട്. ശങ്കരാചാര്യർ എന്ത് ചെയ്തു, ഇതിനെ അംഗീകരിച്ചു, വേദത്തെ അംഗീകരിച്ചുകൊണ്ട് അതിലെ ഹിംസയെ നിഷേധിക്കാൻ വേണ്ടി കർമ്മകാന്ഡത്തെ ഇതിന്റെ പ്രാധാന്യത്തെ കുറച്ച്, കർമ്മകാന്ഡത്തെ പാടെ നിഷേധിച്ചില്ല, പക്ഷെ കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കുറച്ച്, കാരണം മോക്ഷത്തിന് അത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ മനുഷ്യനെ കർമ്മകാന്ഡത്തിൽ നിന്ന് മാറ്റി ജ്ഞാനകാന്ഡത്തിലേക്ക് അവന്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടു. അതാണ് ശങ്കരാചാര്യ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. അപ്പോൾ കർമ്മകാന്ഡത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധയെ തിരിച്ച് ജ്ഞാനകാന്ഡത്തിലേക്ക് മാറ്റിയപ്പോൾ ഈ ഹിംസകൾ കുറഞ്ഞു, അതിന്റെ പേരിലുള്ള ഒരുപാട് ദോഷങ്ങൾ ശങ്കരാചാര്യർ പരിഹരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തെ ഒന്ന് രക്ഷിച്ചു. പക്ഷേ ആ ചാതുർവർണ്ണയത്തിന്റെ ഉച്ചനീചത്വങ്ങളെ കൂടി നിഷേധിക്കാനുള്ള വിശാല ബുദ്ധി ശങ്കരാചാര്യർക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ അങ്ങനെയൊരു ദീർഘവീക്ഷണം ഇല്ലാതെ പോയി. അതുകൊണ്ട് അതിനെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളെ പൂർവ്വമീമാംസയുടെ ചുവട് പിടിച്ച് തന്നെ അംഗീകരിച്ചു. അതിന്റേതായ ദോഷം പിൽക്കാലത്ത് നമുക്ക് ഉണ്ടാവുകയും ചെയ്തു. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ നാശത്തിന് പ്രധാന കാരണം വൈദേശിക ആക്രമണമോ വിദേശാധിപത്യമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഈ ഇവിടെ തന്നെ ഉണ്ടായ ഇത്തരം ദുർവ്യാഖ്യാനങ്ങളും സ്വാർത്ഥതയും ഒക്കെയാണ് ഇവിടുത്തെ നാശത്തിന് പ്രധാന കാരണമായി തീർന്നു. ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കുക, ഈ നമ്മുടെ ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം ഒന്ന് പഠിച്ചു നോക്കുക. ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഈ യാഗാദി കർമ്മങ്ങൾ, ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാർ, അവരുപദേശിക്കുന്നത് പുരോഹിതന്മാരാണ്. അവരെന്താണ് ഉപദേശിക്കുന്നത്? അർജുനന് ധനഞ്ജയൻ എന്നുള്ള പേരെന്തുകൊണ്ടാണ് വന്നത്? യാഗത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ധാരാളം ധനം സംഭരിച്ചുകൊണ്ടാണ് ധനഞ്ജയൻ എന്ന് പേര് വന്നത്. അപ്പോൾ ഈ രാജാക്കന്മാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് അന്ന് ധനഞ്ജയന്മാരാകുകയാണ്. അതായത് അന്യരാജ്യങ്ങളെ, അന്ന് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ്, അന്യരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ധനം കൊണ്ടുവരിക. ധനം കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്നിട്ട് യാഗം ചെയ്യണം. യാഗം ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് ഇതിന്റെ ഗുണം? പുരോഹിതനാണ്. എന്തുകൊണ്ട്? ഈ യാഗത്തിൽ കൊണ്ടുവന്ന ധനം മുഴുവൻ ചെലവഴിക്കണം എന്നുവെച്ചാൽ സർവദക്ഷിണയായിട്ട് പുരോഹിതന് കൊടുക്കണം. അപ്പം അന്യരാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സമ്പത്ത് കൊണ്ടുവന്ന് യാഗം ചെയ്തിട്ട് പുരോഹിതന് അത് ദക്ഷിണയായിട്ട് കൊടുക്കുന്നു. അങ്ങനെ പുരോഹിതനായിട്ട് ദക്ഷിണയായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ രാജ്യത്തിലെ സമ്പത്ത് മുഴുവൻ തീരും. തീർന്നു കഴിഞ്ഞാൽ എന്താണ്? ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്ന യുദ്ധം ചെയ്യുകയാണ്. ശത്രുവിന്റെ മുമ്പിൽ ഒരിക്കലും പിന്തിരിയാതെ യുദ്ധം ചെയ്യണം. അടുത്ത രാജ്യത്തെ വീണ്ടും ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം, ധനം കൊണ്ടുവരണം, യുദ്ധം ചെയ്യണം. അപ്പൊ സമ്പത്തെല്ലാം എവിടെ പോയി? പുരോഹിതന്റെ കയ്യിൽ വന്നു. അപ്പൊ ഈ സമ്പത്തെല്ലാം, അപ്പൊ സമ്പത്തിന്റെ നീതിപൂർവകമായ വിനിമയം സമൂഹത്തിൽ ഇല്ലാതെ വന്നു. മറിച്ച് യാഗമെല്ലാം ചൂഷണത്തിനുള്ള ഒരു ഉപാധിയായി മാറി, പുരോഹിത വർഗത്തിന്റെ ചൂഷണ ഉപാധികളായി മാറി. ഈ സമ്പത്തെല്ലാം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചു. ആ സമ്പത്ത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചപ്പോൾ രാഷ്ട്രം ദുർബലമായി. ഈ സമ്പത്തെല്ലാം ഇവരെന്ത് ചെയ്യും, ഇതെങ്ങനെ വിനിയോഗിക്കും? അതിനുവേണ്ടി സമ്പത്തെല്ലാം കൊണ്ടുവന്ന് അമ്പലങ്ങളിലും മറ്റും പൊന്നായും വെള്ളിയായും ഒക്കെ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ വിദേശത്ത് നിന്ന് കൊള്ളക്കാർ കടന്നു വന്നു, നീതിബോധമില്ലാത്ത കൊള്ളക്കാർ കടന്നു വന്ന് ഇവിടെയുള്ള അമ്പലങ്ങളെല്ലാം ഇടിച്ച് പൊളിച്ച് സോമനാഥ ക്ഷേത്രമൊക്കെ എത്ര തവണ ആക്രമിച്ചു. എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? സമ്പത്തെല്ലാം അന്നത്തെ ട്രഷറി ആയിരുന്നു അമ്പലം എന്ന് പറയുന്നു, ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ്. ഇതൊക്കെയാണ് പൗരോഹിത്യത്തിന്റെ ദോഷം. അപ്പോൾ രാഷ്ട്രങ്ങളെല്ലാം ഛിദ്രമായി ദുർബലമായി. എന്തുകൊണ്ട്? എന്നും രാജാക്കന്മാരുടെ ജോലി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുക, പരസ്പരം അടിക്കുക, സമ്പത്തുണ്ടാക്കുക, യാഗം ചെയ്യുക. ആ യാഗത്തിലൂടെ ഇങ്ങനെ ഇതിന്റെ ദോഷവശമാണ് എന്ന് വെച്ചാൽ ഇതിൽ നല്ല വശമില്ലെന്നല്ല പറയുന്നത്. യാഗത്തിനും മറ്റും നല്ല വശമുണ്ട്, പക്ഷേ ഈ പൗരോഹിത്യത്തിന്റെ ദോഷവശമാണ് ഈ പറയുന്നത്. എന്നെക്കൊണ്ട് പറയിക്കുന്നതാണ്, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ രാഷ്ട്രം ദുർബലമായി. ഈ യാഗത്തിന്റെ പേരിൽ വിദേശ ആധിപത്യം വന്നു, അതിന്റെ പേരിൽ ഇത് കൂടുതൽ നശിച്ചു. ഇതെല്ലാം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അവിടെ തൽക്കാലം അത് നമുക്കവിടെ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട പല ഭാഗങ്ങളും ഇതിനകത്തുണ്ട് എന്നൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വേദാധ്യയനം സ്മൃതികളിൽ പണ്ട് ശൂദ്രർക്ക് നിഷേധിച്ചിരുന്നു, ശങ്കരാചാര്യർ അതിനെ അംഗീകരിച്ചിരുന്നു, പൂർവമീമാംസയിൽ അതിനെ അംഗീകരിച്ചിരുന്നു. നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാവരും ഇത്തരം ഈ ഒരു വ്യവസ്ഥിതി അംഗീകരിച്ചിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ ദർശനങ്ങളിലും ഒരു ദർശനത്തിലും അതിന് അപവാദം കിട്ടുന്നത് വളരെ കുറവാണ്. ഇതിനെ നിഷേധിച്ചത്, ശക്തമായി നിഷേധിച്ച ആചാര്യൻ ശ്രീബുദ്ധനാണ് നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാരതത്തിൽ നിലനിൽക്കാനും പറ്റിയില്ല, ഭാരതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് കളഞ്ഞു. ബാക്കി പിന്നീട് ആധുനികന്മാരായ ആചാര്യന്മാരെല്ലാം വീണ്ടും ഇതിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചു, അവരെയൊക്കെ ഹിംസിച്ചു. ഇതൊക്കെ നമ്മുടെ ആർഷ സംസ്കാരത്തിന്റെ ചില ദോഷങ്ങളാണ്. ദോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, ഇതിനുള്ള നന്മകളെക്കുറിച്ച് ചിന്തിക്കാം. അതാണ് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, നച പരിനിഷ്ഠിതേ വസ്തുസ്വരൂപേ വിധി സംഭവതി. പരിനിഷ്ഠിതമായ വസ്തുവിൽ, സിദ്ധമായ വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വാ വിധേഹി. വിധിയെല്ലാം എന്താണ്? ക്രിയയെ ബോധിപ്പിക്കുന്നു, കർമ്മത്തെ, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കുന്നു. ക്രിയ എന്ന് പറയുന്നത് പരിനിഷ്ഠിതമല്ല, അതായത് പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കേണ്ടതാണ്. യാഗം എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ട എല്ലാ സംഭാരങ്ങളും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാം സംഭരിച്ചു വച്ച് പ്രവർത്തിച്ച് അവസാനം ആ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ യാഗം നിഷ്പന്നമായി. അതിന്റെ എല്ലാ സങ്കല്പങ്ങളും പൂർത്തിയായി വരുമ്പോൾ യാഗം പൂർത്തിയായി. അപ്പോ അതെങ്ങനെയുള്ളതാണ്? അത് ക്രിയാവിഷയമാണ്, യാഗവിഷയമാണ്. വിധി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. പരിനിഷ്ഠത വസ്തു എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കേണ്ടതെല്ലാം നേരത്തെ ഉള്ളതാണ്. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് പരിനിഷ്ഠിത വസ്തുവാണ്, അത് അനാദി അനന്തമായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വ വിധേഹി. വിധി എന്ന് പറയുന്നത് എന്താണ്? ക്രിയാവിഷയത്വ, അത് ക്രിയയാണ് അതിന്റെ വിഷയം. അതുകൊണ്ട് വിധി ഒരിക്കലും ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല, വേദം ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല. അത് സിദ്ധമായൊരു വസ്തുവാണ് എന്നാണ്. തസ്മാത് കർമ്മ അപേക്ഷിത കർത്തൃസ്വരൂപ ദേവതാദി പ്രകാശനേന ക്രിയാവിധിശേഷത്വം വേദാന്താനാണ്. തസ്മാത്, അതുകൊണ്ടെന്താണ്? കർമാപേക്ഷിത കർത്തൃ സ്വരൂപ ദേവതാദി പ്രകാശനേന. കർമ്മം അപേക്ഷിക്കുന്ന, കർമ്മത്തിനാവശ്യമായി വരുന്ന കർത്താവ്, ദേവത തുടങ്ങിയൊക്കെ വ്യക്തമാക്കുന്നു, പ്രകാശിപ്പിക്കുന്നു വേദം. അതുകൊണ്ട് ക്രിയാവിധിശേഷത്വം വേദാന്താണ്. അങ്ങനെയുള്ള ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്ത ഉപനിഷത്ത്. ക്രിയാവിധികൾ, സ്വർഗകാമോ യജേത തുടങ്ങിയ ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്തങ്ങൾ എന്നാണ്. ക്രിയാവിധിശേഷത്വം വേദാന്താണ്. അല്ലാതെ വേദാന്തം ഉപനിഷത്ത് ഒരിക്കലും പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് പൂർവമീമാംസകർ പറയുന്നത്. അഥ പ്രകരണാന്തര ഭയാന്നേ ഏത് അഭ്യുപഗമ്യതേ. അപ്പോൾ ഇതിന് അദ്വൈതികൾ പറയും, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ലല്ലോ, വേദത്തിൽ രണ്ട് കാണ്ഡമുണ്ട്, പൂർവകാന്ഡം ഉത്തരകാന്ഡം, പൂർവമീമാംസ ഉത്തരമീമാംസ, കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം. ഈ പറയുന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന ജ്ഞാനകാന്ഡമാണ്, അന്യപ്രകരണമാണ്. ഇവിടെ സന്ദർഭം മാറിയിരിക്കുന്നു, കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമല്ല ഇത്. തത്വജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടെ പരസ്പരം കൂട്ടിക്കിട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം, പ്രത്യേകമായി തന്നെ മനസ്സിലാക്കണം. ഇത് തത്വജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്, കർമ്മത്തെയല്ല. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്നത് ശരിയല്ല. അതാണ് പ്രകരണാന്തര ഭയ, ഇത് അന്യപ്രകരണമാണ് എന്നുള്ളത് കൊണ്ട് ഏത് അഭ്യുപഗമ്യതേ, ഈ രണ്ട് പ്രകരണങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഇത് രണ്ടും കൂടി ചേരുന്ന ഒരർത്ഥത്തെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ അദ്വൈതിയോട് മീമാംസകൻ പറയുകയാണ്, തഥാപി സ്വവാക്യഗത ഉപാസനാദി കർമ്മപരത്വം. അങ്ങനെയാണെങ്കിൽ തന്നെയും ഉപനിഷത്തെന്ന് പറയുന്നത് കർമ്മപരമാണ്. ഈ ഉപനിഷത്തിനെ പൂർവകാന്ഡത്തോട് ബന്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇത് കർമ്മപരമാണ്. എന്തുകൊണ്ട്? തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നു ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. ത്വം നീ എന്താണ്? ആ നീ തത് അസി, ആ അതാണെന്ന് നീ നിന്നെ ധ്യാനിക്കുക. വാസ്തവത്തിൽ അതല്ല, പക്ഷെ അത് അതാണെന്ന് ധ്യാനിക്കുക. അതെന്ന് വെച്ചാൽ ആ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. നീ ബ്രഹ്മമല്ല, പക്ഷെ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. അഹം ബ്രഹ്മാസ്മി ഇതി ഉപാസീതാന്നൂടെ അവർ പറയും മീമാംസകർ. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഉപാസിക്കുക. നീ വാസ്തവത്തിൽ ബ്രഹ്മമല്ല, പക്ഷെ നീ ബ്രഹ്മമാകുന്നു എന്ന് ധ്യാനിക്കുക എന്നാണ്. ഉപാസീതാന്ന് വെച്ചാൽ ധ്യാനിക്കുക എന്നാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ ഒരു ക്രിയയാണ്, മാനസിക വ്യാപാരമാണ്. താൻ വാസ്തവത്തിൽ എന്തല്ലയോ അതാണെന്ന് അവിടെ നിരന്തരമായി കൽപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൽപ്പിക്കുമ്പോൾ എന്തായി? അതും ഒരു പ്രവൃത്തിയാണ്, മാനസിക ക്രിയയാണ്. യാഗത്തോട് ബന്ധമായ ഉപാസനകളുണ്ട്, ആ ഉപാസനകളെയും മാനസിക ക്രിയകളായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതാണ് അവിടെ ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. കർമ്മം കേവലമായ കർമ്മങ്ങളുണ്ട്, ഉപാസന കൂടാത്ത കർമ്മങ്ങളുണ്ട്, ഉപാസന സമുച്ചിതമായ കർമ്മങ്ങളുമുണ്ട്. ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം. അപ്പൊ കർമ്മത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചില ധ്യാന കർമ്മങ്ങളെ നിർദ്ദേശിക്കും, അതും കർമ്മത്തോടൊപ്പം ചെയ്യണം. അതിന് ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയും. ഇത് അതുപോലെ ഈ ഉപനിഷത്ത് ഭാഗങ്ങളിലുള്ള തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. താൻ വാസ്തവത്തിൽ ആ ബ്രഹ്മമല്ല, പക്ഷേ താൻ അതാണെന്ന് ഉപാസിക്കുക, ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ എടുക്കേണ്ടി വരും ഉപനിഷത്ത് ഭാഗങ്ങളെ എന്നാണ്. എന്നാലും ഇത് നിർഗുണ ബ്രഹ്മ അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് അംഗീകരിക്കാൻ സാധ്യമല്ലെന്നാണ്. തസ്മാത് ന ബ്രഹ്മണഃ ശാസ്ത്രയോനിത്വം ഇതി പ്രാപ്തി ഉച്യതി. അതുകൊണ്ടെന്താണ്? ബ്രഹ്മത്തിന് ശാസ്ത്രം പ്രമാണമല്ല എന്നാണ് ഭാട്ട മീമാംസക മതം. ഇതി പ്രാപ്തി ഉച്യതി. സമാധാനം പറയുന്നു അദ്വൈതി പറയുന്നു, തത് തു സമന്വയാ. തത്തു സമന്വയാതെന്നാണ്, തത്വ സമന്വയാതെന്ന് ചിലർ തെറ്റിച്ച് ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ ഉച്ചരിക്കരുത്, തത്തു സമന്വയാ എന്നാണ്. ഇനി സൂത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്. തു ശബ്ദ പൂർവപക്ഷ വ്യാവൃത്തിയർത്ഥ. തു ശബ്ദം പൂർവപക്ഷ വ്യാവൃത്തിക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ പൂർവപക്ഷത്തെ നിഷേധിക്കാൻ വേണ്ടിയാണ്. അത് ഇതുവരെ പറഞ്ഞ ഈ പൂർവപക്ഷത്തെ തു എന്നുള്ള ശബ്ദം കൊണ്ട് നിഷേധിക്കുന്നു. അതായത് താൻ പറയാൻ പോകുന്ന സിദ്ധാന്തത്തിന് എതിരായ പല വാദമുഖങ്ങളും വരും എന്ന് സൂത്രകാരൻ മനസ്സിലാക്കിക്കൊണ്ട് ആ വാദങ്ങളെയെല്ലാം നിഷേധിക്കുന്നതിന് വേണ്ടി ന എന്നുള്ള അർത്ഥത്തിൽ തു എന്ന് പറയുന്ന ശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുകയാണ്. തു എന്നുള്ള ശബ്ദത്തിന് ന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമുണ്ട്. അപ്പോൾ തു എന്ന് പറഞ്ഞാൽ ന എന്നർത്ഥം. ന നിങ്ങൾ ഇതുവരെ പറഞ്ഞതൊന്നും ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പൂർവപക്ഷം സൂത്രത്തിലല്ലോ വേണ്ട, അത് കണ്ടുകൊണ്ടാണ് സൂത്രകാരൻ ഈ സൂത്രത്തെ രചിച്ചിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് തത് ശബ്ദത്തിന്റെ അർത്ഥം പറയുന്നത്, തത് തു പോട്ടെ ന എന്നുള്ള അർത്ഥമായി ന എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് തത് സമന്വയാ എന്ന്. ന തത് സമന്വയാ, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല. എന്താണ് പറഞ്ഞത്? വേദാന്തവാക്യം പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല, ഉപനിഷത്തുകൾ വിധി കാണ്ഡവുമായി ബന്ധപ്പെട്ടതാണ്, വിധിയെയും നിഷേധവുമായി ബന്ധപ്പെട്ടതാണ്. കർമ്മങ്ങളെ സ്തുതിക്കുന്നതിനോ നിന്ദ്യങ്ങളായതിനോ നിഷേധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് വേദാന്തവാക്യങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ വേദം മുഴുവൻ ക്രിയയുമായി ബന്ധപ്പെട്ടതാണ്, ക്രിയയെ ബോധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഉപനിഷത്ത് അദ്വൈത ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നുള്ള ഭാട്ട മീമാംസക മതത്തെ നിഷേധിക്കുന്നതിനു വേണ്ടി ന എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പറയുന്നു തത് സമന്വയാത്. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർ. അതിനടുത്ത് പറയുന്നു തത് ബ്രഹ്മ സർവജ്ഞം സർവശക്തി ജഗത് ഉത്പത്തി സ്ഥിതി ലയ കാരണം വേദാന്ത ശാസ്ത്രാദേവ അവഗമ്യതേ. തത് ബ്രഹ്മ സർവജ്ഞമാണ്, സർവശക്തിയാണ്, അതെല്ലാം മുമ്പ് പറഞ്ഞതാണ്, സർവശക്തനാണ്. ജഗതുത്പത്തി സ്ഥിതി ലയ കാരണം, ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയം ഇതിനെല്ലാം കാരണമാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മം വേദാന്ത ശാസ്ത്രാത് ഏവ അവഗമ്യതേ, വേദാന്ത ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ എന്നാണ്. വേദാന്ത ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ, മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, ശാസ്ത്ര യൂണിറ്റ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് പറഞ്ഞത് തന്നെയാണ്. കഥം എങ്ങനെ ചോദ്യമാണ്. കഥം എന്ന് പറയുന്ന ശബ്ദം ചിലടത്ത് ചോദ്യാർത്ഥത്തിൽ പ്രയോഗിക്കും, ചിലടത്ത് നിഷേധാർത്ഥത്തിൽ നാ എന്നുള്ള അർത്ഥത്തിൽ വരും, ചിലടത്ത് ആക്ഷേപം അങ്ങനെ സംഭവിക്കത്തില്ല എന്നുള്ള ആക്ഷേപാർത്ഥത്തിൽ പ്രയോഗിക്കും. ഇവിടെ ചോദ്യാർത്ഥത്തിലാണ് ഇവിടെ ശിഷ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് സമന്വയാ. അതിനെ വ്യാഖ്യാനിക്കുന്നു.
1: ഓം നമഃശിവായ.
2: You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.
1: Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Shri Indriya Sankhada Atmatvena Gataam Dhyam Nityatma Jyotisha Deeptam Nishimshandi Sukhadeha. അത് ആ സാക്ഷിബോധം എന്താണെന്ന് വിശദീകരിക്കണം. ഈ സാക്ഷിബോധം എന്ന് പറഞ്ഞാൽ വെറുതെ പറയും എന്താണ്, ഒരു സാക്ഷിയായിട്ട് നിന്ന് ഇതിനെയൊക്കെ കാണുക. ഇത് സാമാന്യമായി പറയുന്ന കാര്യങ്ങളാണ്. സാക്ഷിയായിട്ട് നിന്ന് ഇതിനെ കാണുക. സാക്ഷി എന്ന് പറയുന്ന ഇതിനെയൊന്നും കാണുന്നവനല്ല, പിന്നെ ഇങ്ങനെ സാക്ഷിയായിട്ട് നിന്ന് കാണാം. ഇതിനെ കാണുന്നവൻ ആരാണോ ആരാണോ സുഖിയും ദുഃഖിയുമായിരിക്കുന്നവനാണ് കാണുന്നത്. ചിതാഭാസൻ അല്ലെങ്കിൽ ജീവൻ, അവനെ ഇത് കാണാൻ കഴിയും. പിന്നെ സാക്ഷിയായിട്ട് നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനൊരു അർത്ഥമുണ്ട്. സാക്ഷിയായാൽ പിന്നെ അവിടെ കാണലില്ല. എന്തുകൊണ്ട്? കാണൽ വികാരമാണ്. സാക്ഷിയെ കുറിച്ച് പറഞ്ഞു, എന്നൊരു വികാരമാണ്. പിന്നെ എന്തായി വിദ്യ സംഭവിക്കുന്നത്? എന്താണ് വിദ്യയുടെ ഫലം? അതെങ്ങനെ തന്നെ സംഭവിക്കുന്നു? അങ്ങനെ പറയുന്നത് ശരീരേന്ദ്രിയ സംഘാത ആത്മത്വന ഗതാന്തിയും നിത്യാത്മജ്യോതിഷാദീപ്ത. ഇതെല്ലാം സംഭവിക്കുന്നത് ബുദ്ധിയിലാണ്, അറിവിലാണ്, ചിതാഭാസനിലാണ്, ജീവഭാവത്തിലാണ്. അവിടെ ആ ചിതാഭാസൻ അവിവേകത്തോടുകൂടിയിരിക്കുന്നു, വിവേകത്തോടുകൂടിയിരിക്കുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസം മാത്രം. ആ വിവേകം എവിടെ സംഭവിക്കുന്നു? തന്റെ അന്തകരണത്തിൽ. അതിനപ്പുറമൊന്നും അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സംഭവിക്കത്തില്ല. അതിനപ്പുറമുള്ള ഒരു അനുഭവവും അദ്വൈത സിദ്ധാന്തം അംഗീകരിച്ചംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏതനുഭവമായാലും ശരി, അനുഭവം എന്നുള്ള നിലയ്ക്ക് അതെല്ലാം തുല്യമാണ്. നിങ്ങൾ എന്തിനനുഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അല്ല ആത്മാവിനെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും, ആത്മാവിനെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ചോദ്യം വരും, ആരാ അനുഭവിച്ചത്? ചിതാഭാസൻ ജീവൻ. അല്ല ആത്മാവ് സ്വയം ആത്മാവിനെ അനുഭവിച്ചില്ല എന്നുള്ളത് സാക്ഷി നിർവീകാരനാണ്. അത് സ്വയം അനുഭവിക്കുന്നില്ല, സ്വയം അനുഭവിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അനുഭവത്തിന് എന്തിനാ സ്വയം അനുഭവിക്കേണ്ട ആവശ്യം വരുന്നത്? അതിന്റെ സ്വരൂപത്തെ അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അത് അനുഭവസ്വരൂപമാണ്, അതിനെ അനുഭവിക്കേണ്ട കാര്യം. എന്നാലും പറയും, വ്യവഹാര ഭാഷയിൽ തത്വത്തെ അങ്ങനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറയുമ്പോൾ ശാസ്ത്രവും ആചാര്യന്മാരും എല്ലാം ഇതിൻ്റെ അനുഭവത്തെ കുറിച്ച് പറയും. ആത്മാനുഭവമൊന്നും ആത്മസാക്ഷാത്കാരമൊന്നും എല്ലാം പറയും. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? പറയുന്നത് ശരീരേന്ദ്രിയ സംഘാത ആത്മത്വേന ഗതാന്തിയും. ശരീരേന്ദ്രിയ സംഘാതത്തെ ഇപ്പൊ താൻ ഗ്രഹിച്ചിരിക്കുന്നു, ഈ ബുദ്ധി ഗ്രഹിച്ചിരിക്കുന്നു. ഏത് ബുദ്ധിയാണ്? ഇതിനോട് താതാത്മ്യ ഭാവത്തിൽ വന്ന ബുദ്ധി തന്നെ ഇതിനെ ഗ്രഹിക്കുന്നു. ഇതിനോട് വരുന്ന ആ താതാത്മ്യ ഭാവം തന്നെ ഇതിന്റെ ഗ്രഹണമാണ്. ശരീര ഇന്ദ്രിയങ്ങളിലോടുകൂടി ബുദ്ധിക്ക് താതാത്മ്യമാണ്. ആ താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീര ഇന്ദ്രിയാദികളുള്ള അഹം എന്ന് പറയുന്ന ബോധം, അതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത്. താതാത്മ്യം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമല്ല, കേവലമായ മറിച്ച് സ്വാനുഭവമാണ്. ശരീരത്തിൽ അഹം ഞാനെന്നുള്ള ബോധം, അല്ല അല്ലെങ്കിൽ ഇതെന്നുള്ള ബോധം, ഏതാനും വന്നു അവിടെ ആ താതാത്മ്യം സംഭവിച്ചു. അത് തന്നെ താതാത്മ്യം. ആ ബോധമാണ് ശരീരത്തെ ബോധിപ്പിക്കുന്നത്. ഇത് തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നത് പോലെ സുഖദുഃഖാദികളിൽ സംഭവിക്കുന്നു. സുഖദുഃഖാദികളുടെ താതാത്മ്യം എന്താണോ അഹം സുഖി എന്നുള്ള അനുഭവം, അതാണ് സുഖദുഃഖാദികളുടെ താതാത്മ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിന് താതാത്മ്യം എന്ന് പറയുന്നു? അവിടെ സുഖം എന്ന് പറയുന്ന വിഷയത്തെയും ബോധത്തെയും നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നു. അഹം എന്ന് പറയുന്ന ബോധത്തിന്റെ തന്നെ സ്ഫുരണമാണ്. ദുഃഖം അന്ധക്കരണത്തിന്റെ പരിണാമമാണ്. ഇതിനെ വേർതിരിച്ചിട്ട് ഇത് ദുഃഖമാണ്, ഇത് ബോധമാണെന്ന് ആർക്കും വേർതിരിക്കാൻ സാധ്യമല്ല. എപ്പോൾ ഈ അനുഭവം ഉണ്ടോ അപ്പോൾ വേർതിരിക്കാൻ സാധ്യമല്ല. ഇനി വേർതിരിച്ചാൽ നമുക്ക് അതിനെ താത്വികമായി വേർതിരിക്കാൻ പറ്റും, വിവേകത്തിന്റെ തലത്തിലേ വേർതിരിക്കാൻ പറ്റും. ആ വിവേകത്തിന്റെ തരത്തിലുള്ള വേർതിരിവാണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ല അനുഭവത്തിലെ മാറ്റമല്ല സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അനുഭവത്തിൽ മാറ്റം വരുന്നതാണ്. അനുഭവത്തിൽ മാറ്റം വരത്തില്ല. അനുഭവം ഇങ്ങനെ, അതുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് വീണ്ടും അംഗീകരിക്കുന്നത്. തത്വജ്ഞാനിക്കും പ്രാരബ്ധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തത്വജ്ഞാനിക്കും ശീതോഷ്ണാദികൾ ശീതോഷ്ണാദികളായി തന്നെ അനുഭവിക്കും. ഉഷ്ണ ഉഷ്ണമായിട്ടും ശീതം ശീതമായിട്ടും തന്നെ അനുഭവിക്കും. ചെറിയ ശരീരത്തിലുള്ള അഹംബുദ്ധിയോ ശരീരത്തിലുള്ള അഹംബുദ്ധി നഷ്ടപ്പെടത്തില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലും ശരീരത്തിലുള്ള അഹംബുദ്ധി നഷ്ടപ്പെടുത്തുന്നു, ഇതം ബുദ്ധി നഷ്ടപ്പെടുത്തുന്നു. തത്വജ്ഞാനിക്കും ഇതം ബുദ്ധി നിലനിൽക്കുന്നതാണ്, ഇത് അഗ്നിയാണ്, ഇത് ജലമാണെന്നുള്ള ഇതം ബുദ്ധി നശിക്കുന്ന നശിച്ചതിന്റെ വ്യവഹാരമുണ്ട്. അത് നശിക്കുന്ന സുഷുപ്തിയിലേ ഉള്ളൂ, ഇതം ബുദ്ധി നശിക്കുന്നു, അവിടെ വ്യവഹാരമുണ്ട്. വ്യാഗ്രത്തിലിരിക്കുന്നു ആ ഇതം ബുദ്ധി നശിക്കും. അത് ബാഹ്യവുമായ പദാർത്ഥങ്ങളിൽ എങ്ങനെയാണോ ഇതം ബുദ്ധി ഇരിക്കുന്നത്, അതുപോലെ ശരീരത്തിലും ഇരിക്കും, തത്വജ്ഞാനിയിലും ഇരിക്കുന്നു. ഇത് ആരുടെ ശരീരമാണ് എന്ന് ചോദിച്ചാൽ തത്വജ്ഞാനി എന്ത് പറയും? നിന്റെ ശരീരം എന്ന് പറയില്ല, ഇതെന്റെ ശരീരമാണ് എന്നേ പറയാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ കൃത്രിമമായ ഭാഷയിൽ പറയും. ചിലർ തത്വജ്ഞാനം ഉണ്ടെന്ന് ഭാവിക്കാൻ വേണ്ടി തന്നെ കുറിച്ച് പറയും, ഇത് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ഫലത്തിലൊന്ന് തന്നെ. ഇതിന്ന് ഇത് എന്ന് പറയുന്നത് എനിക്ക് വിവേകമുണ്ട്, ഞാൻ എന്റെ ശരീരത്തിന് വേറെ കാണുന്നു, അത് ശരീരം ഇതാണെന്നൊക്കെ മറ്റുള്ളവർ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അവനറിയാൻ ഇതെന്ന് പറയുന്നത് ഞാൻ തന്നെ. ഈ ഇത് എന്ന് പറയുന്ന ആള് തലവേദനയായ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് എന്താ പറയുന്നത്, എന്റെ തലത്തിന്റെ ഈ ഭാഗത്തൊരു വേദനയുണ്ടെന്ന്. അവിടെ ഇതിന് വേദന എന്ന് പറയത്തില്ല, അവൻ മറന്നു, നമ്മൾ ഡോക്ടറെ ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേദനയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ ശരീരത്തിൽ എവിടെയെങ്കിലും കൈവച്ചിട്ട് വേദനയുണ്ടോ ഇവിടെയുണ്ട് എന്ന് തന്നെ പറയും. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറയുമോ, തത്വജ്ഞാനി അതിന് വേദനയുണ്ട്, അതിനെ ഒന്ന് ചികിത്സിക്കുന്നു. അപ്പോൾ അഹം ഇതം ബോധം ശരീരത്തിൽ ഉണ്ടായിരിക്കും, തത്വജ്ഞാനം കൊണ്ട് അത് മാറത്തില്ല, വിവേകം കൊണ്ടത് മാറത്തില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, അതില്ലാതാവണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണമെങ്കിൽ ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ചിട്ട് സമാധിയിലിരിക്കണം. അപ്പോൾ അനുഭവമില്ല, അത് രണ്ടും അല്ലെങ്കിൽ ഉറങ്ങാനുള്ള മരുന്ന് കഴിച്ചാൽ അഹം ഇതം ബുദ്ധി രണ്ടും കാണത്തില്ല. അല്ലാതെ അത് പോകത്തി ഉണ്ടെന്നിരിക്കുമ്പോൾ അതൊക്കെ ഇല്ലാതാകുന്നു എന്നാണ് നമ്മുടെ ധാരണ. അതബദ്ധമാണ് എന്നാണ്. പിന്നെ അഹംബുദ്ധി നശിക്കണം, അഹംബോധമില്ല എന്നെല്ലാം പിന്നെ പറയുന്നത് എന്തിനാണ്? അത് അജ്ഞന്റേത് അഹംബുദ്ധി, അതുപോലെയല്ല വിവേകിയുടേത് അഹംബുദ്ധി, അതുപോലെയല്ല തത്വജ്ഞാനിയുടേത്, അതിനൊക്കെയുള്ള വ്യത്യാസം അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വ്യത്യാസം? നമ്മളിവിടെ പറയുന്നത് നിത്യാത്മജ്യോതിഷാദിത്വം. ഇത് ഈ അനുഭവം അഹം ബോധം ഇത് ബോധം ഇതെല്ലാം ഈ ശരീരനാശം വരെ തുടരുന്നത്. ഈ ശരീരനാശം എന്ന് പറയുന്നത് തന്നെ ശരീരനാശം കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. ശരീരം നശിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല, ചിലപ്പോൾ വീണ്ടും ശരീരം വരാം. പക്ഷെ ഇവിടെ വിവേകം കൊണ്ട് ഉള്ള നാശം എങ്ങനെ? നിത്യാത്മജ്യോതിഷാദീപ്തം, ഇത് നിത്യാത്മജ്യോതിഷ് കൊണ്ട് പ്രകാശിക്കുന്നതാണ്, ആത്മജ്യോതിഷനാണുള്ള പ്രകാശമാണ്. ഞാൻ ദുഃഖി, ഞാൻ സുഖിയാണെന്നുള്ള അനുഭവം, അതുപോലെ ഇതെന്റെ ശരീരമാണെന്നുള്ള അനുഭവം, ഞാൻ ശരീരമാണെന്നുള്ള അനുഭവം, ഇതെല്ലാം ആത്മജ്യോതിഷനാൽ ആത്മജ്യോതിഷിൽ പ്രകാശിക്കുന്നതാണ് എന്നുള്ള വിവേകം, എന്നുള്ള വിവേകം കൊണ്ട് വിശിംഷന്തി സുഖാദേഹ, ആ വിവേകത്തിലൂടെ ഗ്രഹിക്കുന്നു. തത്വജ്ഞാനി ഈ ശരീരത്തിലുള്ള അഹംബോധം, പ്രപഞ്ചത്തിലുള്ള ഇതം ബോധം, ഇതെല്ലാം ശരീരനാശം വരെ നിലനിൽക്കുന്നതാണെങ്കിലും ഈ വിവേകത്തിലൂടെ നിത്യാത്മജ്യോതിഷാദീപ്തം എന്നുള്ള വിവേകത്തിലൂടെ ഇതിനെ ഗ്രഹിക്കുന്നു. അതാണ് അജ്ഞനിൽ നിന്നുള്ള വ്യത്യാസം. വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസമാണ്, അല്ലാതെ വ്യത്യാസമില്ല. അജ്ഞന്റെയും ജ്ഞാനിയുടെയും അനുഭവത്തിൽ വ്യത്യാസമില്ല എന്ന് ചോദിച്ചു. ആ അനുഭവത്തിലുള്ള വ്യത്യാസത്തെയാണ് പറയുന്നത് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം എന്ന് പറയുന്ന ഒരു വ്യത്യാസം, അത് കാര്യമായ വ്യത്യാസമാണ്. പക്ഷെ ആ വ്യത്യാസത്തിന് അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യത്യാസങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ശരീരത്തിൽ ഉള്ള ആത്മബോധം സർവപ്രാണി സാധാരണമായിരിക്കുന്നു, തത്വജ്ഞനിൽ വിവേകം വരുന്നു. എന്താണ് ആ വിവേകം? ഇത് ഈ ബോധം സുഗതിക്കാദി ഉൾപ്പെടെയുള്ള സർവ്വതും ആത്മജ്യോതിഷനാൽ അനുഭവപ്പെടുന്നതാണ്. തൻ്റെ സ്വരൂപം കേവല ആത്മജ്യോതിഷാണ്, അത് നിർവികാരമാണ്, അതുകൊണ്ട് അതിൽ ഈ അഹന്താദി വികാരങ്ങളില്ല, അഹമിതം തുടങ്ങിയ വികാരങ്ങളില്ല. ഈ ബോധം, ഇത് നിശ്ചയാത്മകമായ ബോധം, ഈ ബോധത്തിൽ അജ്ഞാന സംശയാദികളൊന്നുമില്ലാത്ത ഈ ബോധം, ഈ ബോധം ഈ ശരീരബോധത്തെ ബാധിക്കത്തില്ലേ? ഈ ബോധം ശരീരബോധത്തെ ബാധിക്കും. പക്ഷെ ബാധയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ശരീരബോധം ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ബാധയുടെ സ്വഭാവം അതാണ്. ഒരു വസ്തുവിൻ്റെ വാസ്തവ ബോധമുണ്ടായാൽ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന അവാസ്തവ ബോധങ്ങൾ ഇല്ലാതാകുന്നു, അത്രയേ ഉള്ളൂ, അത്രേ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ അവാസ്തവ ബോധം എന്താണോ, ഞാൻ വികാരിയാണ്, എന്നെ സുഖദുഃഖങ്ങളുണ്ട്, ഈ ശരീരം എൻ്റേതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തോടു കൂടിയവനാണ്, ഇങ്ങനെയുള്ള അവാസ്തവമായ ബോധം, ഇതിനെ മിഥ്യാബോധം എന്ന് പറയുന്നു. ഈ ബോധങ്ങളെ ബാധിക്കുന്നു. ഈ ബോധങ്ങളെ ബാധിക്കുമ്പോൾ ഈ അനുഭവം തുടരുമോ? ഞാൻ എന്നെ തുടർന്ന് വരുന്ന വികാര വിചാരങ്ങൾ, ശരീരബോധം, ഇതിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബോധത്തെ ഇല്ലാതാക്കുകയാണോ? ബാധ എന്ന് പറയുന്നുണ്ട് അത് ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതിൻ്റെ സത്യസ്ഥിതി ബോധിക്കുന്നു. ഒരു മരീചിക കണ്ടിട്ടത് ജലമല്ല എന്ന് ബോധിക്കുന്നു, പക്ഷെ ആ അനുഭവം ജലപ്രതീതി അത് തുടരുന്നു. അതുപോലെ തത്വജ്ഞനും എന്ത് ചെയ്യുന്നു, ഈ സുഖാദികളെ വേർതിരിക്കുന്നു തന്നിൽ നിന്ന്, വിശിംശന്തി, അതിനെ വ്യത്യസ്തമാക്കുന്ന അനുഭവം കൊണ്ട് അതിൻ്റെ പ്രതീതി നിലനിൽക്കുന്നു ഇല്ലേ എന്നുള്ളത് ഒരു പ്രാധാന്യമില്ല. കാരണം പ്രതീതി ഇല്ലാത്തതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. കാരണം സുഷുപ്തിയിൽ ഇതിൻ്റെ പ്രതീതിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും വിശേഷം ഉണ്ടായി. എത്രയോ കാലം താൻ സുപ്തനായിരുന്നു, അഹംബോധവും ഇദംബോധവും ഒന്നും ഇല്ലാതെ എന്താ വിശേഷം ഉണ്ടായി? ഈ പ്രതീതി ഇല്ലാതിരിക്കാതുകൊണ്ട് യാതൊരു വിശേഷം. താൻ സമാധിയിൽ പോയിരുന്നു പ്രതീതിയെ നശിപ്പിച്ചാലും അബോധനായി ഈ പ്രതീതി ഇല്ലാതാക്കിയാലും വിശേഷിച്ചൊന്നുമില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ പ്രതീതി അത് കൂടുതൽ എന്ത് ചെയ്യുന്നു, ഈ സാക്ഷിബോധം കൊണ്ട്, എന്നുവെച്ചാൽ സാക്ഷിയെക്കുറിച്ചുള്ള ബോധം കൊണ്ട്, ആ സാക്ഷിയെക്കുറിച്ചുള്ള സംശയരഹിതമായ ജ്ഞാനം എന്ത് ചെയ്യുന്നു, ആ ജ്ഞാനമാണ് ഇവിടെ പറഞ്ഞ് നിത്യാത്മജ്യോതിഷാദീതം. ഇത് നിത്യാത്മജ്യോതിഷിൽ പ്രകാശിക്കുന്നതാണ്. ഇതല്ല അഹംബുദ്ധി ഇതം ബുദ്ധിയും സുഖദുഃഖാദി അനുഭവങ്ങളുമല്ല എന്നുള്ള ബോധം കൊണ്ട് ഇതിനെ ബാധിക്കുന്നു. ആ പ്രതീതി തുടർന്നാലും അതിന് പറയും എന്താണ്, ബാധിത അനുവൃത്തി, ബാധിതമായി അത് തുടരുന്നു. അനുവൃത്തി എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒന്നാണ്. അതാണ് ആദ്യം പറഞ്ഞത് എന്താണ്, ആ തത്വജ്ഞാനിക്കും അഹന്ത മമതാദികൾ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്നുള്ള അർത്ഥം. ബാധിതം എന്നുള്ള നിലയ്ക്ക് അതില്ല, അതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ അനുവൃത്തി എന്നുള്ള നിലയ്ക്ക് അതെല്ലാം ഉണ്ട്. അതുകൊണ്ടെന്താ വിശേഷത, അതാണ് മുക്തി എന്ന് പറയുന്നത്. അജ്ഞനെപ്പോലെ അനുവൃത്തി കൊണ്ട് അവൻ മുക്തനാകുന്നില്ല. ജലമില്ലാന്ന് ബോധ്യപ്പെട്ടു, അത് കേവലം പ്രകാശമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ കാഴ്ച കൊണ്ട് അവൻ ബദ്ധനാകുന്നില്ല. എന്നുകൊണ്ട് ആ ജലത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കുക, തുടങ്ങിയ കാര്യങ്ങൾ അവനെ സംബന്ധിക്കുന്നില്ല. അവനെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്യുന്നു, അവന് വിവേകജ്ഞാനം കൊണ്ട് അവൻ നിശ്ചന്തനായിരിക്കുന്നു. ആ അജ്ഞ വ്യവഹാരം ജ്ഞാനിയിൽ സംഭവിക്കുന്നില്ല. എന്നാൽ ജ്ഞാത വ്യവഹാരം, ജ്ഞാനിയുടെ വ്യവഹാരം ജ്ഞാനിയിൽ സംഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സാക്ഷിയെക്കുറിച്ച്, ഇവിടെ തത്വജ്ഞാനിയെക്കുറിച്ചാണ് പറയുന്നത്. സാക്ഷിയെക്കുറിച്ചല്ലേ എന്ന് ചോദിക്കുന്നത്. ആ സാക്ഷിയെക്കുറിച്ചുള്ള, സാക്ഷിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നതാണ് തത്വജ്ഞാനം. സാക്ഷിയെക്കുറിച്ചുള്ള ബോധനം, അതാണ് തത്വജ്ഞാനം. ആ സാക്ഷിയെക്കുറിച്ചുള്ള ബോധനം അത് തത്വജ്ഞാനമായതുകൊണ്ട് അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. അതാണ് സാക്ഷിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അത് ജ്ഞാനിയുടെ അവസ്ഥയായിട്ട് വർണ്ണിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും അത് നിത്യമുക്തനാണ് എന്ന് വെച്ചാൽ അത് മുക്തന്റെ അവസ്ഥയായിട്ട് വർണ്ണിക്കുന്നു. രണ്ടും ഒന്നാണ്. അപ്പോൾ ഇതിന് മധ്യത്തിന് നിൽക്കുന്നത് എന്താണ്, ഈ അനുഭവങ്ങൾ സുഖദുഃഖാത്മ നിത്യാത്മജ്യോതിസാദിത്ത എന്ന് പറഞ്ഞ ഈ സുഖദുഃഖാത്മ അത് സാക്ഷി. ഇതിന് മധ്യത്തിൽ വരുന്ന എന്താണോ ഈ വിവേകം, ആ വിവേകം അതിന് ആത്മാനാത്മ വിവേകം എന്ന് പറയുന്നു. വിവേകം രണ്ടിനെയും ബോധിപ്പിക്കുന്നു. ഈ അനുഭവങ്ങളെ ബാധിതമായി ബോധിപ്പിക്കുന്നു, സാക്ഷിയെ സുസ്വരവുമായി ബോധിപ്പിക്കുന്നു. ഇതാണ് തത്വജ്ഞാനം. ആത്മാനുഭവം എന്ന് പറയുന്നതോ ഈ വിവേകത്തെയാണ് ആത്മാനുഭവം. അതല്ലാതെ മറ്റൊരു ആത്മാനുഭവം ഇല്ല. അദ്വൈത മതമനുസരിച്ച് ആത്മാനുഭവം അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഞാൻ അധിഷ്ഠേഹേ ദൃഷ്ടാരംഭി വിജ്ഞാതാരമാരെ കേന വിജാനിക, അതിന് വാർത്തകാരം വ്യാഖ്യാനിച്ചാണ് അതിൻ്റെ സൂക്ഷ്മമായ തലത്തിൽ അത് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. എന്താണ് ബുദ്ധിയാദി ഉപാധി ആത്മപ്രതിച്ഛായ വിഷയമായ ദുഃഖിദോഹം സുഖിദോഹം ഇത്യാത്മാതി പ്രത്യക്ഷ വിജ്ഞാനം, ഈ പ്രത്യക്ഷ വിജ്ഞാനത്തിൻ്റെ നില ഇതാണ്. അവിടെയാണ് വിവേകം കൊണ്ട് അതിന് ബാധ സംഭവിക്കേണ്ടത്. അയം അഹമിതി വിഷയേണ വിഷയേണ സമാനാധികരണ്യ ഉപചാര നാന്യ അതോ അസ്തി ദൃഷ്ടഃ ഇതി അന്യാത്മപ്രതിഷേധാച്. നമ്മളുള്ള വിശദീകരിച്ച കാര്യങ്ങളെ തന്നെയാണ് പറയുന്നത്. അയമഹമിതി നമ്മൾ സാധാരണ പറയുന്ന ഈ ഞാൻ പറയുന്നു, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ ഞാൻ. ഈ ഞാനെന്ന് പറയുന്ന ആരെ? ഈ ഞാനെന്ന് പറയുന്നു. ഞാനെന്ന് പറഞ്ഞാൽ പോരെ, ഈ ഞാനെന്ന് എടുത്തെന്തിന് പറയും? ഈ ഞാനെന്നുള്ള ഈ അനുഭവം തന്നെ വ്യക്തമാണ്. അയം ഇതം ശബ്ദമാണ്. സംസ്കൃതത്തിൽ ഇതം എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഈ ഏതെങ്കിലും തൻ്റെ മുമ്പിലുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാണ്. ഈ പുസ്തകം, ഈ മേശ. അവിടെ പറയുകയാണെങ്കിൽ എന്തുവരും? ഇതം എന്ന് പറയും. ഇതം പുസ്തകം എന്ന് പറയും. മലയാളത്തിൽ ഈ പുസ്തകം അയം ദേഹ പുല്ലിംഗമായിട്ടുണ്ട്. ഈ ദേഹം എന്നിട്ട് പറയുന്നു അഹം, അയമഹം, ഈ ഞാൻ. അഹത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ഇതം എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് നേരെ വിപരീതമാണ് ഇതം. യുഷ്മദസ്സും പ്രത്യേക ഉദ്രയവും യുഷ്മ ശബ്ദം കൊണ്ട് പറയുന്ന ആണ്. അവിടെ നീ എന്നോ ഇതെന്നോ പറയാം, രണ്ടും ചേർത്ത് പറയാം. അഹത്തിന് വേറെ ഒരു പര്യായം എന്നുവെച്ചാൽ മറ്റൊരു പദം, ബാക്കി ഏത് പദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായി ബോധിപ്പിക്കാൻ പറ്റും. അതിന് വിരുദ്ധമായി ബോധിപ്പിക്കാന്നുള്ള രണ്ട് പദങ്ങളാണ്, ഒന്ന് ഇതം, മറ്റൊന്ന് നീ. ഈ രണ്ടാണ്. ഇത് രണ്ടും തന്നെ നില വിരുദ്ധമേ ബോധിപ്പിക്കത്തുള്ളൂ. അഹം ശബ്ദത്തിന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് അഹമെന്ന് ബോധിപ്പിക്കുന്നത് എപ്പോഴും തന്നെ തന്നെ, മറ്റൊന്നിനെ അതുകൊണ്ട് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതം ത്വം ശബ്ദങ്ങളെ കൊണ്ട് താനൊഴികെ ബാക്കി സർവത്തെയും ബോധിപ്പിക്കും. അങ്ങനെ ഇരിക്കെ അയമഹമെന്ന് എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ പറയുന്നതിന് കാരണം അവിടെ അഹം താൻ തന്നിൽ നിന്നും ഭിന്നമായ ഒന്നിനെ കൂടെ ബോധിപ്പിക്കണം, തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ ബോധിപ്പിക്കണം. അതിനാണ് അയമഹം ഈ ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? തനിക്ക് പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന ഒന്ന്. എന്താണത്? ഈ ശരീരം, ഈ ശരീര സംഘാതം, അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ പിണ്ഡം, അതിനാണ് ഈ എന്ന് പറയുന്നത്, അയമഹം. ഇതാണോ സർവതും? ഈ ശരീര ഇന്ദ്രിയ മനസ്സോട് കൂടി ചേർന്നിരിക്കുന്ന ഈ പിണ്ഡമാണോ? അല്ല. അതുകൊണ്ടാണ് അവിടെ അഹം എന്ന് വേറെ പ്രയോഗിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇതാണ് അഹമെങ്കിൽ എന്തിനു അഹം ശബ്ദം പ്രയോഗിച്ചു? അഹം ശബ്ദത്തെ പ്രയോഗിച്ചത് ഈ പിണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്നുണ്ട്, അതിനെ ഇതം ശബ്ദം കൊണ്ട് പറയാൻ വയ്യ, ത്വം ശബ്ദം കൊണ്ട് പറയാൻ വയ്യ, രാമനെന്നോ കൃഷ്ണനെന്നോ ഒരു ശബ്ദം കൊണ്ടും പറയാൻ വയ്യ. നീ ആരാണ് പറയും? അഹം ദേവദത്ത, ഞാൻ ദേവദത്തനാണ്. ശരി, അഹം എന്ന് മാത്രം പറഞ്ഞാൽ ചോദിക്കുന്നവന് ഉത്തരം കിട്ടത്തില്ല. അഹം സർവസാധാരണമാണ്. നീ ആരാണ്? കസ്തും. നീ ആരാണ്? അഹം. ഉത്തരം ആയോ? ഇല്ല. അവിടെ പറയണ ദേവദത്ത. എന്തുകൊണ്ട്? അത് ഈയമഹം എന്ന് പറയുന്നവരാണ്. ഈ ശരീരം, അതിനാണ് ദേവദത്തനെന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ശരീരമാണോ എന്ന് തന്നെ ബോധിപ്പിക്കുകയാണ്. അതിന് അഹം എന്നുള്ള ശബ്ദം പറഞ്ഞില്ലെങ്കിലും കസ്തും നീ ആരോ പറയുന്നു. ഉത്തരം ദേവദത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് അഹം എന്നുള്ള ശബ്ദം, ശബ്ദരൂപത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ. അഹം ദേവദത്തമെന്നാണ്. അപ്പൊ തന്നെ ബോധിപ്പിക്കണമെങ്കിൽ കേവലം അഹം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു ശബ്ദം കൊണ്ട് ബോധിപ്പിച്ചാൽ അവിടെ അഹം ശബ്ദം തനിയെ വന്നിരിക്കും, പറയേണ്ട ആവശ്യം. ദേവദത്താന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അഹം വരും. അഹത്തെ നമുക്ക് ഒഴിവാക്കാൻ വയ്യ. എന്നാൽ തന്നെ ബോധിപ്പിക്കാൻ മറ്റൊന്നുകൂടി വേണം. മറ്റെന്തിനാണ് അവിടെ ആശ്രയിക്കുന്നത്? അയം ഈ ശരീരത്തെ. ഇതെന്തിനെ ബോധിപ്പിക്കുന്നു? ഇതിനുള്ള സമാനാധികരണ്യം. ഇതിങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ. അഹം ശബ്ദത്തിലൂടെ ഇതിനെ ബോധിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ പിന്നീട് അയമെന്ന് പറയേണ്ട ആവശ്യം വരത്തില്ല. അഹം ശബ്ദത്തിലൂടെ ഈ ശരീരം മാത്രം ബോധിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ ദേവദത്തനെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അഹം ശബ്ദം കൊണ്ട് മാത്രം ബോധിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്? ഞാൻ രാമനാണ്, രാമശബ്ദം കൂടെ പ്രയോഗിക്കുന്നു. ഇതിങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ രണ്ടും ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയുന്നു? അയമഹം എന്നിങ്ങനെ പറയുന്നു. തദാത്മ്യം, ഇതിനെ അധ്യാസം, ഈ അനുഭവത്തെ പറയും. ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ രണ്ടുണ്ട്, ഒന്ന് അഹമാണ് മറ്റൊന്ന് ഇതമാണ്. രണ്ടുണ്ടായിട്ടും വിശേഷമൊന്നുമില്ല. എന്തുകൊണ്ട്? രണ്ടും കൂടി ഇവിടെ ഇപ്പോൾ ഒന്നായിപ്പോയി, ഏകമായിപ്പോയി. പക്ഷെ ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഏകമായെങ്കിലും ഒന്ന് വിഷയിയായും മറ്റൊന്ന് വിഷയമായും ഇരിക്കുന്നു. ഒന്ന് അറിയുന്നവനായും മറ്റൊന്ന് അറിവിന്റെ വിഷയമായും ഇരിക്കും. അഹം എന്ന് പറയുന്നത് അറിയുന്നവനായിരിക്കും. എന്തിനറിയുന്നവനായി? പിണ്ടത്തെ അറിയുന്നവനായി. അതുകൊണ്ട് അതിന് വിഷയി എന്നറിയാം. വിഷയം ഉള്ളവൻ, വിഷയത്തെ ഗ്രഹിക്കുന്നവൻ. സ്വയം അഭേദമായിരുന്നിട്ടും വേർപിരിക്കാൻ കഴിയാതിരുന്നിട്ടും ഒന്ന് വിഷയിയായും ഈ പിണ്ടം വിഷയമായും ഇരിക്കുന്നു. സാധാരണഗതിയിൽ അഹം, ഞാൻ അറിയുന്നവൻ, പുസ്തകം അറിവിൻ്റെ വിഷയമായത്, ഇതിന് സമാനാധികരണം വരാൻ പാടില്ല. ഞാൻ പുസ്തകമാണ് എന്ന് വരാൻ പാടില്ല. അങ്ങനെ പറയാറുമില്ല. പുസ്തകോഹം, ഞാൻ പുസ്തകമാണ് ആരെങ്കിലും പറയാറില്ല. എന്തുകൊണ്ട് പറയാൻ വയ്യ? വിഷയും ഒന്ന് വിഷയവുമാണ്, വിഷയുടെ വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു താതാന്യം വന്നിട്ട് പുസ്തകോഹം എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പറയുന്നതാണ് അയമഹം, രാമോഹം, ദേവദത്തോഹം എന്നിങ്ങനെ പറയും. ഈ അനുഭവത്തിൽ ഇങ്ങനെ ഏകീഭൂതമായ അനുഭവം, ഇതിനൂടെ ശബ്ദ സമാനാധികരണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനോട് അർത്ഥ സമാനാധികരണം. ഇവിടെ സമാനാധികരണം എന്ന് പറഞ്ഞാൽ താതാത്മ്യം. അങ്ങനെ താതാത്മ്യം വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ശരീരം എന്നും പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ഇവിടെ വിഷയഭാവം വന്നിരിക്കുന്നു? എങ്ങനെയാണോ ബാഹ്യമായ പുസ്തകം അന്യമായിരിക്കുന്നത്, അതുപോലെ വിഷയഭാഗം വരുന്നിടത്ത് അന്യത്വം വരണം, ഒരു ഭേദം വരണം. ആ ഭേദം എന്താണ്? ഞാൻ വേറെ, ഈ ശരീരം വേറെ എന്നുള്ള ഭേദമാണ്. എന്നിട്ട് വിഷയവിഷയായ ഭേദം വന്നാലേ പറ്റും. അങ്ങനെ ഒരു ഭേദമുള്ളപ്പോൾ ഇവിടെ വിഷയിയായിരിക്കുന്ന ആരാണ്? വിഷയിയായിരിക്കുന്നത് താൻ തന്നെയാണ്. താൻ എങ്ങനെ വിഷയാകും? താൻ ചൈതന്യമായതുകൊണ്ട്. ചൈതന്യത്തിന് എങ്ങനെ വിഷയാകാൻ പറ്റും? ചൈതന്യം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ആ ചൈതന്യമാണോ ഞാൻ? അല്ല. ആ ചൈതന്യം പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ. ഞാനും ആ ചൈതന്യത്തിലെ ഒരു വിഷയമാണ്. എന്നുവെച്ചാൽ ചൈതന്യത്തിൻ്റെ ഒരു വിഷയമാണ് എനിക്ക് ഈ ശരീരം വിഷയമായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചൈതന്യം, മറ്റൊന്ന് വിഷയം, അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഞാൻ. എൻ്റെ പ്രത്യേകത എന്താണ്? ആ ഞാൻ ആ ചൈതന്യത്തിനും വിഷയമായിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? സർവത്തെയും വിഷയമാക്കുന്നു. അപ്പോൾ ആരാണ് ദ്രഷ്ടാവ്? ഞാനാണ്. ദ്രഷ്ടാവ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്നെയും ചൈതന്യമാണ് പ്രകാശിപ്പിക്കുന്നത്. എന്നാ അന്യ അതോ അസ്ഥി ദ്രഷ്ട. അതുകൊണ്ട് ഞാൻ ദ്രഷ്ടാവാണെന്ന് എനിക്ക് പറയാൻ വയ്യ. ശരിയാണ്, ഞാൻ വിഷയിയായിരിക്കുന്നു, ശരീരമായ വിഷയത്തെ അറിയുന്നു, പ്രപഞ്ചമായ വിഷയത്തെ അറിയുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ദ്രഷ്ടാവാകാൻ കഴിയത്തില്ല. ഞാൻ എല്ലാത്തിനെയും അറിയുന്നവനാണെങ്കിലും എനിക്ക് അറിയുന്നവനാകാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാനൊരു അറിവിൽ പ്രകാശിക്കുകയാണ്. അതാണ് ദ്രഷ്ടാവ്, സാക്ഷി എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നാന്യ അതോസ്തി ദുഷ്ട. ഇങ്ങനെ ഒരു സമാനാധികരണ്യം, അഭേദ പ്രതീതി, അയമഹം എന്നുള്ള ഈ പ്രതീതി ഉള്ളതുകൊണ്ടും ഈ പ്രതീതി ഉണ്ടായിട്ട് കൂടിയും അഭേദ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന എന്നെയും ഞാനിനെയും ഈ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നുള്ളൂ. ഇതിന്റെ പിന്നിലുള്ളതാണ് സാക്ഷി. എന്നാര് പറയുന്നു? എന്ന് പറയുന്നതാണ് വിവേകം. അതാണ് സാക്ഷിയെക്കുറിച്ചുള്ള ബോധം, ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം. അയമഹമിതി വിഷീണ വിഷീണ സമാനാധികരണ്യ ഉപ സമാനാധികരണ്യ അനുഭവമുള്ളത് കൊണ്ട് ആ സമാനാധികരണ്യം പരമാർത്ഥമല്ല. ഈ അനുഭവം അയമഹം, ഈ ഞാനെന്നുള്ള അനുഭവം പരമാർത്ഥമല്ല, പരമാർത്ഥമായ അനുഭവം. പരമാർത്ഥാനുഭവം എന്താണ്? പരമാർത്ഥമായ അനുഭവം ഈ താതാത്മ്യത്തിനെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയെക്കുറിച്ചുള്ള അനുഭവം. സാക്ഷിയെക്കുറിച്ചുള്ള അനുഭവം എന്താണ്? അത് പ്രകാശസ്വരൂപമാണ്. എനിക്ക് എന്നെ അറിയാം. അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. ശരീരത്തെ അറിയുന്നുണ്ട്. ഞാൻ സുഖി ദുഃഖിയാണെന്നുള്ള അനുഭവമുണ്ട്. പക്ഷെ സാക്ഷിയെ ഞാൻ അറിയുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു സാക്ഷിയുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആത്മാവിനെ അറിയണം. അതാണ് നമ്മുടെ പരാതി. ആത്മാവിനെ അറിയുന്നില്ല. സമാധാനമാണ് പറയുന്നത് എന്നാ അന്യ അതോ അസ്ഥി ദുഷ്ടൻ. ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവിനെ അറിയാൻ ഒരു ദ്രഷ്ടാവ് വേണം. അങ്ങനെ ഒരു ഇല്ലാത്തടത്തോളം കാലം ആത്മാവിനെങ്ങനെ അറിയാൻ കഴിയും? എന്ന് പറയുന്നു എനിക്ക് ആത്മാനുഭവം വേണം. ആത്മാവിനെ അനുഭവിക്കുന്ന വേറൊരാളുണ്ടായാലേ അത് സാധ്യമാകും. ഇത് പുസ്തകത്തിൻ്റെ അനുഭവം വേണമെങ്കിൽ പുസ്തകാനുഭവമുള്ള ഞാൻ വേറെ വേണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിനെയൊക്കെ അറിയുന്നത് പോലെയുള്ള ഒരു ആത്മാനുഭവമാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആത്മാവിനെ അറിയുന്ന വേറൊരാൾ വേണം. അയാളായപ്പോൾ ആത്മാവ്, ആത്മാവിനെ അറിയാൻ പിന്നെ വേറെ ഒരാത്മാവ് വേണ്ടി വരും. അപ്പം അതാവും ആത്മാവ്, അതിനറിയാൻ വേറെ ഒരാത്മാവ്. ഈ ആത്മാനുഭവം ഇങ്ങനെ കൂടിക്കൂടി തലയ്ക്കകത്ത് പെരുകി പെരുകി അവസാനം ഈ തല തന്നെ പൊട്ടിപ്പോകും. ആരെങ്കിലും അങ്ങനെ പറയുന്നു എനിക്ക് ആത്മാനുഭവമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ താല്പര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അല്ലെങ്കിൽ അയാൾ അറിവില്ലാതെ പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ലെന്നല്ല പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാണ്. ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അന്യാദോസ്ഥ ദൃഷ്ടി, നിങ്ങൾ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടെന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യപ്പെട്ടെങ്കിൽ പറയും എൻ്റെ ഗുരുവിനുണ്ട് ആത്മാവിൻ്റെ അനുഭവം. എന്തുകൊണ്ട് ഗുരു ആത്മജ്ഞാനി ആത്മാവിനെ ശരി, ആത്മാവിൻ്റെ അനുഭവം ആർക്കാണുണ്ടായത്? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അനുഭവിക്കുന്ന ഒരുവൻ ആത്മാവിൽ നിന്ന് വേറെ വേണം. അതില്ല അന്യാദോസ്ഥ ദൃഷ്ടി. പിന്നെ പറയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താണ്? ആത്മാവിൻ്റെ അനുഭവം ആത്മാവിനെ ഉണ്ടായി. എന്താ ആത്മാവ് അനുഭവം ആയിരുന്നില്ലേ? ആത്മാവിന് ഇനി ഒരനുഭവം ഉണ്ടാവാം. അതുവരെ ആത്മാവ് ജഡമായിരുന്നു, അതിലിപ്പോൾ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടായി എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ആത്മാവ് അനുഭവം തന്നെയാണ്. അതാണ് ഞാൻ സിദ്ധാന്തം എന്ന് വെച്ചാൽ ആത്മാവ് ജ്ഞാനമാണ്, സ്വച്ഛതാനന്ദം. ആത്മാവ് ജ്ഞാനമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആത്മാവിൽ ഇനി ഒരു അനുഭവത്തിൻ്റെ ആവശ്യം? സ്വയം ജ്ഞാനമാണ്. പ്രകാശത്തിന് എന്തിനാണ് പ്രകാശത്തിൻ്റെ ആവശ്യം? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം പിന്നെന്താ അവിടെ? അനുഭവം എന്ന് പറഞ്ഞാൽ ആത്മാവ് അനാത്മ. ഇതിനെ സംബന്ധിച്ച് വിവേകം ചെയ്യുന്ന ജീവന് ആത്മാവിന്റെ വസ്തുസ്വരൂപം ഇന്നതാണ്, അനാത്മാവ് ഇന്നതാണെന്നുള്ള വിവേകം ഉണ്ടാവും. ആ വിവേകത്തെയാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. അല്ല, ആത്മാവിനെ അറിയുന്ന അനുഭവം അല്ല അത്. പ്രതീക്ഷിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. എന്നാ ഞാദോസ്തി ദൃഷ്ടി ആയമഹമിതി വിഷീണ വിഷീണ സമാനാധികരണ്യ ഉപചാര. അതുകൊണ്ട് അയമഹം എന്നും മറ്റും നമ്മൾ പറയുന്നു. ഈ അനുഭവത്തെ വിശകലനം ചെയ്ത് അവിടെ കൊണ്ടെത്തിക്കുക. ഈ അനുഭവത്തെ വിശകലനം ചെയ്യുന്നത് ഈ അനുഭവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കറിയാം, ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അയമഹം ഞാൻ ശരീരമാണ്, ഇത് പുസ്തകത്തിലൂടെ ആരും പഠിപ്പിക്കേണ്ട കാര്യം. ഞാൻ സുഖിയാണ് ദുഃഖിയാണ് ഇതും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്വാനുഭവമാണ്. ആ അനുഭവത്തിന് വിശകലനം ചെയ്ത് എന്താണ് അതിൻ്റെ സ്വരൂപം, എങ്ങനെയാണ് അതിനെ ഗ്രഹിക്കേണ്ടത്? ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ആത്മാനുഭവം ഉണ്ടാകത്തില്ല. ശരിയാണ്, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആത്മാനുഭവത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും വേണ്ട. അതെ, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ആത്മാനുഭവത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും വേണ്ട. നിഷ്പ്രയോജനമാണ് കർമ്മണ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇതി അന്യാത്മപ്രതിഷേധ. അന്യാത്മാവിനോട് നിഷേധിച്ചിരിക്കുന്നു. ഈ സാക്ഷിയെ കുറിച്ച് അറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ആത്മാവ് അതിനെ നിഷേധിച്ചിരിക്കുന്നു. ആത്മാനുഭവം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആ ജ്ഞാനിയെ ഇവിടെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ജ്ഞാനി ഉണ്ടാകത്തില്ല. ഉണ്ടാകുകയാണെങ്കിൽ അയാൾ കണ്ടറിഞ്ഞ ആത്മാവ് മറ്റെന്തോ സാധനമാണ്. ഇവിടെ പറയുന്ന സ്വയം പ്രകാശിക്കുന്ന സ്വയം ജ്യോതിസായിരിക്കുന്ന ആത്മാവല്ല, അതിനെ കണ്ടെത്തില്ല. അതിനെക്കുറിച്ചുള്ള വിവേകം ബുദ്ധിയിലുണ്ടാകാം, അത് സംഭവിക്കാം. പക്ഷെ അതൊരിക്കലും ആത്മാവിനെ വിഷയമാക്കത്തില്ല, ശരീരത്തെ വിഷയമാക്കുന്നത് പോലെ. അതുകൊണ്ടിവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഈ അനുഭവങ്ങളെല്ലാം വിഷയധർമ്മമാണ്. ഈ അനുഭവങ്ങളെല്ലാം ഈ വിഷയി അനുഭവിക്കുന്നതാണ്. എന്തായാലും ആത്മാനുഭവം വരെയുള്ള എല്ലാ അനുഭവങ്ങളും വിഷയിയാണ് അനുഭവിക്കുന്നത്, ആത്മാവല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ അനുഭവം, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം ഈ ചിതാഭാസനിൽ നടക്കുന്നതാണ്. ചിത്ത് പോലെ അഭാസിക്കുന്ന പ്രതീതമാകുന്ന ഒന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒന്നിനെയാണ് താനെന്ന് പറയുന്നത്. പരമാർത്ഥം അത് വെളിപ്പെടുന്നില്ല, ഈ ജീവന് വിഷയമാകുന്നില്ല. അപ്പോൾ ഈ അനുഭവങ്ങളെ മൊത്തത്തിൽ എന്ത് പറയാം? ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം, കാരണം പരമാർത്ഥം വെളിപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ഈ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നും പരമാർത്ഥമല്ല. ആത്മാവ് അറിവിന് വിഷയമാകുന്നില്ല. അങ്ങനെയെങ്കിൽ അറിവിന് വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നും ആത്മാവല്ല, അനാത്മാവല്ല, അനാത്മാവാണ്. അനാത്മാ അനാത്മവിവേകം സർവവും ആത്മാവാണെന്ന് പറയുന്നതോ എന്ന് ചിലരുടെ മനസ്സിൽ തോന്നും. സർവവും അനാത്മാവെന്ന് അറിഞ്ഞാൽ അവിടെ സർവവും പരമാത്മാവാണെന്ന് അറിഞ്ഞാൽ പിന്നെ വിവേകമില്ല. ഇതാത്മാവ് ഇത് അനാത്മാവെന്ന് വിവേകമില്ല. ഒന്നിനെയും പരമാത്മാവെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് വിവേകം ആവശ്യമായി. അങ്ങനെ വിവേചിക്കുമ്പോൾ ഇതാത്മാവ് ഇത് അനാത്മാവ് ആണെന്ന് വിവേചിക്കുന്നു. അതുകൊണ്ട് സുഖദുഃഖാദി അനുഭവങ്ങളെല്ലാം തന്നെ ഈ ജീവന്റേതാണ്. അത് ആ അനുഭവത്തിൽ പരമാർത്ഥത്തെ അറിയുന്നതുകൊണ്ട് ഈ അനുഭവം പരമാർത്ഥമല്ല. അതാണ് പറഞ്ഞു വരുന്നത്, ഈ അനുഭവങ്ങളൊന്നും പരമാർത്ഥമല്ല. അതിന് വേറെയും യുക്തി പറയുന്നു. ഈ അനുഭവം എന്ന് പറഞ്ഞാൽ സുഖദുഃഖാദി അനുഭവങ്ങളാണ് ഇവിടെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? ദേഹ അവയവ വിശേഷിത്വച്ച സുഖദുഃഖയോഹോ വിഷയധർമ്മത്വം. സുഖദുഃഖാദികളെല്ലാം വിഷയധർമ്മമാണ്, ആത്മധർമ്മമല്ല. എന്തിനാണോ അറിയുന്നത് അവിടെയാണിതല്ല. അത് ദേഹ അവയവ വിശേഷിത്വച്ച. എന്തുകൊണ്ട്? സുഖത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തലവേദന, പല്ലുവേദന, നടുവേദന, കാലുവേദന, കൈവേദന, എന്തിൻ്റെ വേദന? കൈയുടെ വേദന. എന്തിൻ്റെ വേദന? തലയുടെ വേദന. അവിടെ ദേഹ അവയ വിശേഷ്യമായിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. എന്തിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ തലയുടെ, ദേഹ അവയവത്തിൻ്റെ എന്ന് പറയേണ്ടി വരും. വേദനയെക്കുറിച്ച്, സുഖത്തെക്കുറിച്ച് പറഞ്ഞാലും അങ്ങനെ പറയാം. തലവേദന മാറി, ഇപ്പം നല്ല സുഖം. തലയ്ക്ക് സുഖം, നെഞ്ചുവേദന മാറി, ഇപ്പം നല്ല സുഖം നെഞ്ചിന്. അപ്പോൾ ദേഹ അവയ വിശേഷ്യമായിട്ടാണ് സുഖദുഃഖങ്ങളെ പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയും. ആരെങ്കിലും പറയാറുണ്ടോ ബോധത്തിന് സുഖമുണ്ട്, ചൈതന്യത്തിന് ദുഃഖമുണ്ട്? അങ്ങനെ ആരും പറയാറില്ല. ഈ ചൈതന്യ പ്രകാശത്തിലൂടെയാണ് സർവവ്യവഹാരം നടക്കുന്നതെന്ന് തനിക്കറിയാം. കാരണം അറിവ് തന്നെയാണ് ചൈതന്യം. പക്ഷെ ഇന്നലെ നമുക്കൊരിക്കലും പറയാൻ കഴിയുന്നില്ല. ഈ താതാത്മ്യ ശരീരത്തിലെല്ലാം ഉണ്ടായിരുന്നിട്ടും പറയാൻ കഴിയുന്നില്ല. ചൈതന്യത്തിന് തലവേദന, ചൈതന്യത്തിന് നെഞ്ചുവേദന, ബോധത്തിന് നെഞ്ചുവേദന, അത് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ വാസ്തുസ്വരൂപം സാക്ഷിരൂപതയാണ്. കണ്ണാടിയിലെ ദർപ്പണത്തിലെ പ്രതിബിംബം പോലെ ആ സർവത്തെയും പ്രകാശിപ്പിച്ച് നിൽക്കുകയാണ്. അതതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അത് പറയാൻ കഴിയാത്തത്. പക്ഷെ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ നാനാ രൂപങ്ങൾ, ആ രൂപങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാം, ഇത് കറുത്തിരിക്കുന്നു, ഇത് വെളുത്തിരിക്കുന്നു, ഇത് സുന്ദരമാണ്, ഇത് വിരൂപമാണ്. എല്ലാം കണ്ണാടിയെ ചൂണ്ടി പറയാൻ കഴിയത്തില്ല, പക്ഷെ പ്രതിബിംബങ്ങളെ ചൂണ്ടി പറയാം. അതുപോലെ ഈ ശരീര അവയവ പ്രതിബിംബത്തെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, തലയ്ക്ക് വേദന. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ എന്താണ്? ഇതെല്ലാം പ്രതിബിംബത്തിലാണ്, ആ ബിംബത്തിലല്ല, കണ്ണാടിയിലല്ല. അതാണ് പറയുന്നത്. ദേഹാവയ വിശേഷത്വച്ച സുഖദുഃഖയോഹോ, സുഖദുഃഖാദികളെല്ലാം, കാമക്രോധാദികളെല്ലാം വിഷയധർമ്മത്വം, വിഷയധർമ്മമാണ്, വിഷയത്തിൽ അനുഭവപ്പെടുന്നതാണ്. എന്താ സുഖദുഃഖമൊക്കെ ബാഹ്യ വിഷയത്തിൽ പ്രസവത്തിലാണോ? അല്ല, മനസ്സ് വരെ വിഷയമാണ്. അപ്പോൾ മനസ്സിൻ്റെ ധർമ്മമാണോ എന്ന് പറയാം. മനസ്സിൻ്റെ ധർമ്മം ആയതുകൊണ്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് താതാത്മ്യപ്പെടുമ്പം മനസ്സിൻ്റെ ധർമ്മം എന്നുള്ളതിലേക്ക് അതിന് വിഷയം താതാത്മ്യം വരുന്നു. വിഷയങ്ങളിലും സുഖവും ദുഃഖമൊക്കെ അനുഭവപ്പെടും. അല്ലെങ്കിൽ വിഷയസംബന്ധിയായി സുഖദുഃഖങ്ങളെ ഗ്രഹിക്കുന്നു. അല്ലാതെ സുഖദുഃഖങ്ങൾ ആത്മധർമ്മമല്ല. ഇത് കൂടുതലതിനെ വിശദീകരിക്കാനോ വെളിപ്പെടുത്താനോ സാധ്യമല്ല. ഇത്രയും വ്യക്തമായിട്ടാണ് ഇവിടെ അതിനെ പറഞ്ഞിരിക്കുന്നത്. അല്ല അല്ല എന്നീ നിഷേധിക്കുന്നതല്ല. ആ നിഷേധിക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷമായി ധരിക്കാനല്ല. നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ നിഷേധ്യമായ വസ്തുക്കൾ, അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷ ജ്ഞാനം ഉണ്ടാകണം എന്നുള്ളത്. മറിച്ച് ആ നിഷേധം പര്യവസാനിക്കുന്നത് ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിലാണ്, സാക്ഷിയെ വെളിപ്പെടുത്തുന്നതിലാണ്. ആ സാക്ഷിയെ വെളിപ്പെടുക എന്ന് പറയുന്നത് സാക്ഷിയെക്കുറിച്ചുള്ള വിവേകം, അതിനു വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഇതിനെ വേർതിരിച്ചാലേ പറ്റും. ശരീര താതാത്മ്യം, സുഖദുഃഖാദി താതാത്മ്യം എല്ലാം അനുഭവിച്ച് താൻ അതാണെന്ന ഉള്ള അനുഭവത്തിൽ നിന്ന് ഒരു തരത്തിലും മാറി ചിന്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ജീവന് സാക്ഷിയെ ബോധിപ്പിക്കണമെങ്കിൽ ഇതിനെല്ലാം പാടി നിഷേധിച്ചേ പറ്റും. അങ്ങനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്, ഇതെല്ലാം വിഷയധർമ്മമാണ്, ഇതൊന്നും ആത്മധർമ്മമല്ല. അതെന്താണ്? അത് പിന്നെ ദുഷ്ടഹേ ദുഷ്ടാരം ബസിഹി, അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല. അനുഭവത്തിന് എന്താണോ വിഷയമാകുന്നത് അതെല്ലാം അസത്യമാണ്. അനുഭവ വിഷയമായിരിക്കുന്നതാണ് സുഖദുഃഖാദികൾ, അതെല്ലാം അസത്യമാണ്. ആത്മാവ് അങ്ങനെയല്ല, സാക്ഷിയാണ്. അത് സർവാനുഭവങ്ങൾക്കും ആധാരമാണ്. അങ്ങനെയും ധരിക്കരുത്. സർവാനുഭവങ്ങൾക്കും ആധാരം എന്ന് പറയുമ്പോൾ സർവാനുഭവങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് അനുഭവങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്ന ഒന്നൊന്നുള്ളതല്ല. സർവാനുഭവങ്ങളിൽ സാരഭൂതമായിരിക്കുന്ന നിറം, സാക്ഷി എന്ന് പറയുമ്പോൾ മാറി നിൽക്കുന്ന ഒന്നൊന്നും ധരിക്കാൻ പാടില്ല. ലൗകികമായ ദൃഷ്ടാന്തത്തെ അത് ശരി, മാറി നിൽക്കുന്ന ഒന്നാണ്. ഇത് ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നതല്ല, മറിച്ച് ഇത് സർവത്തിൽ സാരഭൂതമായിരിക്കുന്നു. മാറി നിൽക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത്. അപ്പോൾ ഏതിൽ നിന്നതിനും മാറാൻ കഴിയും, ഒന്നിൽ നിന്നതിനും മാറാൻ കഴിയും. യഥാത്മകം ജഗത്ത്, നേരത്തെ പറഞ്ഞു, ഈ ജഗത്ത് ഏതൊരു സ്വരൂപമായിരിക്കുന്നു, അതാണ് സാക്ഷി എന്ന് പറയും. അതിൽ പ്രകാശിക്കുന്നതെന്ന് മാത്രമേ അതിനെ ശബ്ദം കൊണ്ട് പറയാൻ പറ്റൂ, അതിൽ അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ഈ ശബ്ദം കൊണ്ട് അതിനെ പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്നില്ല. ഏതൊരറിവാണോ നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പരമാർത്ഥമല്ല. അവയിലെ പരമാർത്ഥമായ അറിവെന്ന് പറയുന്നത് എന്താണ്? സാക്ഷിയെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. ഏതൊരറിവാണോ നമുക്കുണ്ടാകുന്നത് അത് പരമാർത്ഥമല്ല. അപ്പോൾ സത്യ അറിവുമായ അറിവ്, പരമാർത്ഥമായ അറിവെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം? പക്ഷേ അവിടെ അറിവും പരമാർത്ഥവും ഒന്നല്ല, രണ്ടല്ല. അറിവിനെ എപ്പോഴാണോ പരമാർത്ഥമായിട്ട് അറിയുന്നത്, അറിവും പരമാർത്ഥവും രണ്ടാണ്. അതൊന്ന് അതിനെ തന്നെ സാക്ഷി എന്നും പറയും. അതിനെക്കുറിച്ചുള്ള വിവേകത്തിന് വേണ്ടി ഇതിവിടെ ഇങ്ങനെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ അതാണ് പറഞ്ഞു വരുന്നത്. ചോദ്യം ഇതായിരുന്നു, സുഖിത്വ ദുഃഖിത്വാദി ദർശന. സുഖിത്വ ദുഃഖിത്വാദികൾ എൻ്റെ അനുഭവമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, അതല്ല, സുഖിത്വ ദുഃഖിത്വാദിൻ്റെ അനുഭവം യഥാർത്ഥമാണ്. നീ വാസ്തവത്തിൽ അസംസാരിയാണ്, ഈ അനുഭവങ്ങളൊന്നും വാസ്തവത്തിലുള്ളതല്ല എന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും ചോദിക്കുന്നു, ആത്മനസ്തു കാമായ ആത്മാർത്ഥശ്രുതേരൈക്യമിത്യ എത്ര വ അന്യ ദിവസ്യാ അവിദ്യാവിഷയാ വിഷയ ആത്മാർത്ഥത്വ അഭ്യുമാതം ദശി നേഹ നാനാസ്തി ഭിഞ്ചന തത്ര കോമോഹ കശ്യോകൈകത്വമനുപസ്യത ഇത്യാദിനാ വിദ്യാവിഷയെ തത്വഷേദാച്ച ആത്മധർമ്മത്വം. അത് വേറെ തരത്തിലെടുത്ത് പറയുന്നു.